ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 4. കൊല്ലവർഷം 1201 കർക്കിടകം 10. 2026 ജൂലൈ 26 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മൂഢം വ്യസനിനം ലുബ്ധം, അപ്രഗൽഭം ഭയാകുലം, ക്രൂരമന്യായ കർത്താരം ന ആധിപത്യേ നിയോജയേ. മൂഢൻ, അലസൻ, അത്യാഗ്രഹി, ഭയശീലൻ, ക്രൂരൻ, ന്യായഹീനൻ എന്നിവരെ അധികാരം കൈയാളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ നൽകുന്ന ആശയം. സ്ഥാപനങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കരുത്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരേകദേശ ജ്ഞാനം ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നു. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് അനുഭവജ്ഞാനത്തെ ആസ്പദമാക്കി പണ്ടുള്ളവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരാളെ പരീക്ഷിക്കണമോ എങ്കിൽ അയാൾക്ക് പണം അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊരു ചിന്തകൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അധികാരം കയ്യിൽ കിട്ടിയാൽ സമചിത്തന്മാർ പോലും ഉലയും, അധികാരം മനുഷ്യനെ മതിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യും. നിലമറക്കുവാനും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ വിസ്മരിക്കുവാനും അവനെ പ്രേരിപ്പിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിൽ

0: ആരെയാണ്, എങ്ങനെയുള്ളവരെയാണ് അധികാരത്തിൽ ഏറ്റേണ്ടതെന്ന് നാം 100 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അധികാരം ഏറ്റെടുക്കുന്നവരുടെ കൈകളിലാണ് സ്ഥാപനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശ്രേയസ്സും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു. ഭരണത്തെക്കുറിച്ചോ ഭരണീയരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത മൂഢന്മാർക്ക് അധികാരം ഏറ്റെടുക്കാൻ യാതൊരു അർഹതയുമില്ല. അധികാരത്തിൻ്റെ ലഹരിയിൽ അലസതാ വിലസിതമായ ജീവിതം നയിക്കുന്നവരും പ്രവൃത്തി വിമുഖരുമായവർക്ക് അധികാരം നൽകാൻ പാടില്ല. അത്യാഗ്രഹികൾക്ക് അധികാരം നൽകുന്നത് അങ്ങേ അറ്റമാപൽക്കരമാണ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുകയായിരിക്കില്ലല്ലോ അവരുടെ ഉന്നം. കഴിവറ്റവന് അധികാരം നൽകുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വധർമ്മം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ ഒരു രംഗത്തും ശോഭിക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരു രംഗവും അയാളെക്കൊണ്ട് പ്രശോഭിതമാവുകയുമില്ല. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ലാത്ത ഭയശീലൻ അധികാരം ഏറ്റെടുക്കാൻ ഒട്ടും യോഗ്യനല്ല. ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയം അയാളെ നിശ്ചലനും പ്രവൃത്തിരഹിതനുമാക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോലും അയാൾ ഭയപ്പെടുകയും മടിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഭരണീയരോട് ക്രൂരത കാണിക്കുന്നയാളിനെ അധികാരമേൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദയയും ദാക്ഷിണ്യവും സഹതാപവുമാണ് ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. നിയമാധിഷ്ഠിതമായി നീതിയും ന്യായവും പുലർത്തുന്നത് സ്വധർമ്മമാണെന്ന് ചിന്തിക്കുന്നവനാകണം ഭരണാധികാരി. അന്യായവും അഴിമതിയും ഒരിക്കലും അയാളുടെ പക്ഷത്തു നിന്നുണ്ടാവരുത്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞതിന് വിപരീത സ്വഭാവക്കാരനാവണം അയാൾ. എങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അയാൾ കർമ്മനിരതനും നിസ്വാർത്ഥനും സമർത്ഥനും നിർഭയനും ദയാശീലനും ന്യായസ്ഥനും ആയിരിക്കണം. ലോകമെങ്ങുമുള്ള ഭരണാധിപന്മാരെ ഈ അളവുകോലുപയോഗിച്ച് നമുക്ക് അളക്കാനും വിലയിരുത്താനും കഴിയും. വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് ഭരണാധിപന്മാരെ നാം തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഈ അറിവ് നമുക്ക് പ്രയോജനപ്രദമായി തീരട്ടെ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ലഡാക്കിലെ ദ്രാസിൽ കാർഗിൽ യുദ്ധസ്മാരകത്തിലെ ശൌര്യസന്ധ്യാ ചടങ്ങോടെ 27-ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദ്രാസിലെത്തി ചടങ്ങിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ്

അരലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് റെക്കോർഡ് ലക്ഷ്യം നേടിയത്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുമാരനാശാന്റെ കാരുണ്യാശ്രു എന്ന കവിത, ആലാപനം വസുധ വാസുദേവൻ. അധ്യാത്മ രാമായണ പാരായണം 10 ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. ഉദയഗീതം എച്ച് രാജേഷും സംഘവും പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 90 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മച്ചെപ്പ് തുടരും. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക, യുഗ്മഗാനങ്ങൾ. 12:40 പ്രകാശധാര, എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:45 സ്പോൺസേഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്. 4:00 ഗാനാമൃതം. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 10 ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മൻ കി ബാത്തിനെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പ്രത്യേക പരിപാടി. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, ഗോമതി ചിദംബരം അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.

തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ. അനന്തപുരിയുടെ പുതിയ ഒരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിപാടിയിലെ ആദ്യ ഇനമിത
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നുള്ള കാരുണ്യാശ്രു എന്ന ഒരു ഭാഗമാണ് ആലപിക്കുന്നത് വസുധ വാസുദേവൻ.

ഉഷമലരിയിൽ മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നുള്ള കാരുണ്യാശ്രു എന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വസുധ വാസുദേവൻ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: രാമായണ പാരായണം 10-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ഉദയഗീതം എച്ച് രാജേഷും സംഘവും പാടിയ ഭക്തിഗാനം കേൾക്കാം. പുള്ളിപ്പുലിമേലെ എഴുന്നള്ളും ഭഗവാൻ എന്നാരംഭിക്കുന്നു.

0: എച്ച് രാജേഷും സംഘവും പാടിയ ഭക്തിഗാനമാണ് ഉദയഗീതത്തിൽ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: തുടർന്ന് മലയാള പരിഭാഷ,
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
0: പ്രഭാതഭീരി.

പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ 36 ദിവസത്തെ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ഇതേ തുടർന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഭ്യന്തര കയറ്റുമതിക്ക് കസ്റ്റംസ് വിഭാഗം അന്തിമ അനുമതി നൽകി. അടുത്തമാസം 18 ആഭ്യന്തര കയറ്റുമതി തുറമുഖത്തുനിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിലെ കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനവും പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ സ്റ്റേഡിയങ്ങളുടെയും കളിക്കളങ്ങളുടെയും നവീകരണവും പരിപാലനവും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് ഓപ്പറേഷൻ കളരി എന്ന പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ ഷഹസാദ് ഭാട്ടി ഭീകരവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള 3 പേരെ ഗുവാഹത്തിയിൽ നിന്ന് അസം പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാരസംഘടനയായ ISIയുമായി ഇവർ ബന്ധം

കൊല്ലപ്പെട്ടതിന് തെളിവുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇന്ന് കാർഗിൽ വിജയത്തിന്റെ 27-ാം വാർഷിക ദിനം. ദ്രാസിൽ നടക്കുന്ന ചടങ്ങിൽ വീരയോദ്ധാക്കൾക്ക് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആദരമർപ്പിക്കും. ഓപ്പൺ AIയായ ചാറ്റ് GPTയുടെ പരിശീലനത്തിനായി ഡാറ്റ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. ഓപ്പൺ AIക്കെതിരെ രാജ്യത്ത് തന്നെ ആദ്യമായി വന്ന ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫ്രാൻസിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിലും മധ്യ സ്പെയിനിലും പടർന്നുപിടിച്ച കാട്ടുതീയെ തുടർന്ന് 200,000-ത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു. കനത്ത ചൂടും കാറ്റും കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ചണ്ടുകുമാർ വെങ്കലം സ്വന്തമാക്കി. നൈജീരിയയുടെ ഇന്ദ്രിസ് റിലുവാൻ 132.8 പോയിന്റോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇന്ത്യ സിംബാബ്വെ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 90 റൺസ് ജയം. ഇതോടെ 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ബിജു കുര്യൻ, ജില്ലാ ലേഖകൻ ദീപിക പത്തനംതിട്ട.
2: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ അടുത്തയാഴ്ച പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ രൂപീകരണം ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരണം അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച എന്നത് ഒരു ചെറിയ വിഷയമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ സർക്കാർ നിരവധി കർശന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ ഒരു വർഷം പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തം. ഇതിന്റെ ഭാഗമായാണ് പരീക്ഷകൾ എത്രയും വേഗം വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടെ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്ഥാനചലനമുണ്ടായി. അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറിയായിരുന്ന നരേഷ് പാൽ ഗംഗാവാറിനെ സെക്രട്ടറിയായി നിയമിച്ചു. നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കേന്ദ്ര സർക്കാർ അഴിച്ചുപണി നടത്തി. ഇതിന്റെ ഭാഗമായി 47 ഉദ്യോഗസ്ഥരെ ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഏജൻസി രൂപീകരിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ അഴിച്ചുപണിയാണിത്. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വ്യക്തികളെ മാറ്റുന്നതിന് പകരം സംഘടനയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണന. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ആരംഭിച്ച പ്രതിഷേധം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെ സമരം തണുപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. സമരത്തിനെ പിന്തുണയുമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സമരത്തെ ഡൽഹി പോലീസ് നേരിട്ട നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടികൾക്കിടെ പെൺകുട്ടികളടക്കം നിരവധി പേർക്കാണ് മാരകമായി പരിക്കേറ്റത്. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരവും അവസാനിപ്പിച്ചു. 26 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരമാണ് അവസാനിച്ചത്. ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടും വിദ്യാർത്ഥി സമരവും ഉന്നയിച്ച് പാർലമെന്റ് സമ്മേളന നടപടികളും കഴിഞ്ഞ ആഴ്ച തടസ്സപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാർ പാർലമെന്റിന് പുറത്തും സമരത്തിലാണ്.
3: കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള SIT അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്നു. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ഡെപ്യൂട്ടി സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സിസ്റ്റം അനലിസ്റ്റ് എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. മൂല്യനിർണ്ണയത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. 100,000+ രൂപ ശമ്പളമുള്ള തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയതാണ് വിവാദമായത്.
2: ദേശീയ ഗീതമായ വന്ദേമാതരത്തോടുള്ള അവഹേളനവും ആലാപനം തടസ്സപ്പെടുത്തുന്നതും 3 വർഷം ശിക്ഷ ലഭിക്കാമെന്ന ക്രിമിനൽ കുറ്റമാക്കാൻ നിർദ്ദേശിക്കുന്ന വന്ദേമാതരം ബില്ല് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനം തുടങ്ങിയ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്നതിനുള്ള 1971 നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് നിർദ്ദേശം.

ഇട്ട ബില്ല്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയിയാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ബന്ധപ്പെട്ട കോടതികളുടെ അനുമതിയില്ലാതെ കോടതി നടപടികൾ ചിത്രീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സുപ്രീം കോടതി നിരോധിച്ചു. അനുമതി ഇല്ലാതെ കോടതി നടപടികളുടെ വീഡിയോയും ഓഡിയോയും പകർത്തൽ, എഡിറ്റിംഗ്, ഇവ സോഷ്യൽ മീഡിയയിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും പ്രചരിപ്പിക്കൽ, ധനസമ്പാദനം തുടങ്ങിയവയ്ക്കാണ് ഇടക്കാല ഉത്തരവിലൂടെ കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. ജുഡീഷ്യൽ നടപടികളുടെ വാർത്താ റിപ്പോർട്ടിങ്ങിനെ കോടതി ഉത്തരവ് ബാധിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമത്തിന് ഇന്ത്യൻ കമ്പനികൾ ചെലവിട്ട തുകയിൽ വൻ വർധന. 2024-25 സാമ്പത്തിക വർഷത്തിൽ 40.794 കോടി രൂപയാണ് CSR ഇനത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. മുൻവർഷത്തേക്കാൾ 17% വർധന ഇക്കാര്യത്തിലുണ്ട്. 617 കോടി രൂപ കേരളത്തിലും ചെലവഴിച്ചു. മുൻവർഷത്തേക്കാൾ 59% വർധന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ കുശയുടെ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് വിജയകരമായി. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത്. DRDO ആണ് മിസൈൽ വികസിപ്പിച്ചത്. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, വലിയ വിമാനങ്ങൾ എന്നിവയെ ഉയരത്തിലും ദൂരത്തിലും വെച്ച് തകർക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് കഴിയും. റഷ്യൻ സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോയ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ജൂലൈ 18 കരിങ്കടലിൽ MV ഒമോർഫി എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 10 ജീവനക്കാരാണ്. ഇവരിൽ 3 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ ഒരു നാവികനാണ് കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓർമൂസ് കടലിടുക്കിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഓരോ പാലമോ പവർ പ്ലാന്റോ US ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രൂത്ത് സോഷ്യലിലായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും 6000 നാവികർ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് UN അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പങ്കാളികളായ രാജ്യങ്ങൾ ഈ നാവികരെ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് UN അവകാശ സമിതിയുടെ അധ്യക്ഷൻ വോക്കർ ട്രൂക്ക് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മാത്രമാണ് ഹോർമൂസ് കടന്നത്. 20 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി ചൈനയുടെ റിസാവോ തുറമുഖം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ന്യൂ ജയന്റ് കപ്പലാണ് കടലിടുക്ക് കടന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഏഷ്യ പസഫിക് മേഖലയിൽ സദാസമയവും നിരീക്ഷണം സാധ്യമാക്കുന്ന ചൈനയുടെ റഡാർ ഉപഗ്രഹത്തിന് പിന്നിലെ സാങ്കേതിക രഹസ്യം ഒടുവിൽ ശാസ്ത്ര ലോകം കണ്ടെത്തി. ഭൂമിയുടെ ഉപരിതലത്തിൽ 1/3 ഭാഗവും എപ്പോഴും നിരീക്ഷണത്തിലാക്കാൻ ഈ റഡാർ ഉപഗ്രഹത്തെ സഹായിക്കുന്നത് ചൈനയുടെ കൈവശമുള്ള തികച്ചും അപൂർവമായ ഒരു ലോഹമാണെന്നാണ് കണ്ടെത്തൽ. ചൈനീസ് നിർമ്മിതമായ ലൂഡിതാൻസ് 401 എന്ന ഉപഗ്രഹത്തിലാണ് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പ് ചൈന ഈ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ US ഉൾപ്പെടെയുള്ള വൻശക്തികൾക്ക് പോലും സാധ്യമാകാത്ത ഈ സാങ്കേതിക മികവിന് പിന്നിലെ കാരണം അജ്ഞാതമായിരുന്നു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പിടിയിലാകുന്ന 3-ാമത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രശാന്ത്. 2025 കാലയളവിലും ശബരിമലയിൽ സ്വർണം തിരിമറി നടന്നുവെന്നും അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്ത് ഇതിനെ കൂട്ടുനിന്നുവെന്നുമാണ് SIT റിപ്പോർട്ട്. ഫിഫ ലോകകപ്പിന് പിന്നാലെ കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന് കോമൺവെൽത്ത് ഗെയിംസ് ഗ്ലാസ്ഗോ 2026 തുടക്കമായി. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ 23-ാം എഡിഷൻ വ്യാഴാഴ്ച ആരംഭിച്ചത്. ഗ്ലാസ്ഗോ നഗരത്തിലെ പ്രധാനപ്പെട്ട 4 വേദികളിലായി 10 കായിക ഇനങ്ങളും 6 പാരാസ്പോർട്സ് ഇനങ്ങളുമാണ് നടത്തപ്പെടുന്നത്. 74 രാജ്യങ്ങളിൽ നിന്നുള്ള 3000 കായിക താരങ്ങൾ മത്സരങ്ങളുടെ ഭാഗമാകും. നേരത്തെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ നടത്താൻ നിശ്ചയിച്ച മത്സരങ്ങൾ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിനെ സ്കോട്ട്ലൻഡ് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 4-ാം തവണയാണ്. 13 ഇനങ്ങളിലായി 5 മലയാളികൾ ഉൾപ്പെടെ 126 കായിക താരങ്ങളാണ് ഇന്ത്യയ്ക്കായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോൾഗോഹെയിൻ എന്നിവർ കളത്തിലുണ്ട്. ഗ്ലാസ്ഗോയിൽ വെള്ളിയാഴ്ച നടന്ന പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗിൽ ജണ്ടുകുമാർ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടി. വെങ്കല മെഡലാണ് ജണ്ടുകുമാറിന് ലഭിച്ചത്. 2022 ബെർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ലാമിൻ യമാലിന്റെ സ്പെയിൻ വീണ്ടും ലോകകപ്പ് ഫുട്ബോളിന്റെ നെറുകയിൽ ഇടം പിടിച്ചത്. പന്തേ പൂർണ്ണമായി സ്പെയിനിന്റെ നിയന്ത്രണത്തിലായതോടെ മെസ്സിക്കും സംഘത്തിനും മൈതാനത്തെ കാഴ്ചക്കാരാകേണ്ടി വന്നുവെന്ന് പറയാം. മത്സരം പലപ്പോഴും സ്പെയിനും അർജന്റീനയുടെ ഗോളി
എമിലിയാന മാർട്ടിനെയും തമ്മിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിശ്ചിത സമയത്തെ ഗോൾ വലയം ഭേദിക്കാനാകാതെ വന്നതോടെ അധിക സമയം

0: യുദ്ധത്തിന്റെ ആദ്യ പകുതിയിൽ ഫെറാൻ ടോറസ് എടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ടാണ് സ്പെയിനെ വിജയത്തിലേക്ക് നയിച്ചത്. 2010 ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പ് ചുംബിച്ചത്. 2027 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദിയും തീയതിയും അന്താരാഷ്ട്ര കൌൺസിൽ പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ദി ഓവൽ ഗ്രൗണ്ടാണ് കലാശപ്പോരാട്ടത്തിന് വേദിയാകുന്നത്. 2027 June 9 മുതൽ 13 വരെയാണ് ഫൈനൽ മത്സരം. ഇത് രണ്ടാം തവണയാണ് ദി ഓവൽ ഗ്രൗണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ബിജു കുര്യൻ, ജില്ലാ ലേഖകൻ ദീപിക പത്തനംതിട്ട.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം നമസ്തേ അനന്തപുരിയിൽ.

0: ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9496593321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി. ഇനി 6:55 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ്

0: അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൗദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക്

0: തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിന് മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. മഞ്ഞമ്പതി കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നീലക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ ഈണം നൽകി, ശാന്ത പി നായർ പാടിയ ഗാനമാണ് കേട്ടത്. ഇന്ന് ശാന്ത പി നായരുടെ ചരമവാർഷിക ദിനമാണ്. 1961 മുതൽ നിരവധി ചിത്രങ്ങളിൽ പിന്നണി ഗായികയായിരുന്ന ശാന്ത പി നായർ 2008 ജൂലൈ 26-നാണ് അന്തരിച്ചത്.

0: ഇനി ഇന്നത്തെ ചോദ്യം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തിയ ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. ആവർത്തിക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തിയ ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം പറയാം.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: ജ്യേഷ്ഠനെ

0: കർണൻ വിഭീഷണൻ എന്നിങ്ങനെ രാമായണത്തിലുള്ള പല കഥാപാത്രങ്ങളുടെയും ഓരോ അവസരത്തിലെയും പെരുമാറ്റം പരിശോധിച്ചാൽ ഈ പ്രസ്താവത്തിൻ്റെ സാരം ബോധ്യപ്പെടും. ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ അഭിവാദ്യം ചെയ്യുന്ന രീതി, മൂത്തയാളുടെ നിർദ്ദേശം ഇളയ ആൾ നിരുപാധികം അനുസരിക്കുന്ന സമ്പ്രദായം, ഇവയുടെ ആകത്തുകയാണ് ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സന്മാർഗ സന്ദേശം. ബാലിയോട് സുഗ്രീവന് ഇണങ്ങിപ്പോവാൻ കഴിയാതെ വന്നത് ജ്യേഷ്ഠന്റെ പെരുമാറ്റത്തിൽ പല പെരും പാകപ്പിഴകളും വ്യക്തമായതിനാലാണ്. രാവണനോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുംഭകർണൻ അയാളെ വിട്ടുപോയില്ല. വിഭീഷണന് ജീവൻ വേണമെങ്കിൽ സ്ഥലം വിടണം എന്ന നില വന്നു. കൗസല്യ കൈയേയിമാരെ ഒപ്പം കരുതി ചിൽപ്പുമാൻ. ശ്രീരാമൻ പെറ്റമ്മയായ കൗസല്യയോട് എത്രമാത്രം സ്നേഹാദരങ്ങൾ പുലർത്തിയോ അത്രത്തോളം തന്നെ കൈകേയിയോടും അവ സദാ ഉള്ളിൽ സൂക്ഷിച്ചു. യുവരാജ പദവിയും അച്ഛൻ്റെ നിര്യാണാനന്തരം രാജസ്ഥാനം തന്നെയും തനിക്ക് കൈവരുമായിരുന്നത് നഷ്ടമാകാൻ പ്രത്യക്ഷ കാരണം രാമനൊഴികെ മിക്കപേരുടെയും ദൃഷ്ടിയിൽ കൈകേയിയാണല്ലോ. രാമൻ ചിൽപ്പുമാനാണ്, ജ്ഞാനസ്വരൂപൻ. അദ്ദേഹത്തെ കുറിച്ചിടത്തോളം രാജകിരീടം, ചെങ്കോൽ എന്നിവയ്ക്കും മരവുരി, യോഗദണ്ഡ് എന്നിവയ്ക്കും അതതിൻ്റേതായ മൂല്യമുണ്ട്. അതേയുള്ളൂ താനും. കൈകേയിയാണ് തനിക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്ന വനവാസത്തിന് കാരണഭൂതയായ ദുഷ്ട എന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഒരാൾ ഒരു സംഭവത്തിന് കാരണമാവുന്നു എന്നത് ഉപരിപ്ലവദൃഷ്ടികൾക്ക് മാത്രമുണ്ടാവുന്ന തെറ്റിദ്ധാരണ തന്നെ. മന്ധരയ്ക്കും ക്ഷമാർഹത്വം സന്തതം കാൺമു രാഘവൻ. മൂന്ന് അമ്മമാർക്കും കൂടി നാല് ഓമനപുത്രന്മാർ, സ്വച്ഛസുന്ദരമായ ഗാർഹിക അന്തരീക്ഷം, അതായിരുന്നു അയോധ്യ രാജധാനിയിൽ. പാലിൽ മഷിയെന്നോണം അതിൽ തെറ്റിദ്ധാരണ കലർത്തിയത് മന്ധര എന്ന കൂനിയായ കൈകേയി പരിചാരികയാണ്. ഇങ്ങനെയാണല്ലോ രാമായണം വായിക്കുന്ന മിക്കവർക്കും തോന്നുക രാമനോട് അങ്ങേയറ്റം സ്നേഹം. ഒരുപക്ഷെ ഭരതനോട് എന്നതിലുമേറെ വാത്സല്യമുണ്ടായിരുന്ന കൈകേയിയെ പറഞ്ഞിളക്കി ദശരഥ മഹാരാജാവിൻ്റെ അനന്തരവകാശിയായി ഭരതനെ പ്രതിഷ്ഠിക്കാനും രാമനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കാനും നടന്ന കുൽസിത ശ്രമത്തിൻ്റെ സൂത്രധാരിണി മന്ധരയാണെന്ന വസ്തുത കുപ്രസിദ്ധം ആയിരുന്നു. അവളോടും പുരുഷോത്തമൻ എപ്പോഴും സ്വന്തം പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയത്. ഇത് അദ്ദേഹത്തെ മാതൃകാ പുരുഷോത്തമനാക്കുന്ന ഒരു പ്രധാന വസ്തുതയത്രേ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനം ഈ മാസം 27 63-ാമത് സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേട്ടങ്ങൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ വിള ഗവേഷണവും വികസനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അതിന്റെ തുടർച്ചയായ പ്രതിബദ്ധത എന്നിവ എടുത്തുകാണിക്കുന്നു. കേരള സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കാർഷിക ഉൽപ്പാദന കമ്മീഷണറുമായ ശ്രീ മിൻഹാജ് ആലം പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരള സർക്കാരിന്റെ കൃഷി സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ടി വി സുഭാഷ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. ICAR CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും ഗവേഷണം, നവീകരണം, സാങ്കേതിക വിദ്യാവ്യാപനം എന്നിവയ്ക്കുള്ള അതിന്റെ ഭാവി രൂപരേഖയെക്കുറിച്ചും ഒരു അവതരണം സ്ഥാപക ദിനാഘോഷത്തിൽ ഉണ്ടായിരിക്കും. ICAR CTCRI-യുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കുന്ന സാങ്കേതിക പ്രദർശനം, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ തത്സമയ പ്രദർശനം, ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ കൃഷിയിലെ മികച്ച രീതികളുടെ ആശയവിനിമയം, അറിവ് കൈമാറ്റം, വ്യാപനം എന്നിവ സാധ്യമാക്കുന്ന ഒരു കർഷക ശാസ്ത്രജ്ഞ ഇന്റർഫേസ് എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കും. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക

0: ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത് വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പ എടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം 15 വരെ അപേക്ഷിക്കാം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ അല്ലെങ്കിൽ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്ത് പുനരുദ്ധാരണം നടത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ പുനരുദ്ധാരണം നടത്തുന്നതിനായിട്ടാണ് ധനസഹായം നൽകുന്നത്. ജൈവകൃഷിക്ക് 30x8x2.5 വിസ്തീർണമുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് മൊത്തം പദ്ധതി ചെലവിന്റെ 50% 50,000 രൂപ ധനസഹായമായി നൽകുന്നു. ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, ആദിച്ചനല്ലൂർ, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. ഈ പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതി ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9497780634. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഗാനരചയിതാവായ അഭയദേവിന്റെയും ഓർമ്മ ദിനമാണിന്ന്. മലയാളത്തിലെ 5-ാമത്തെ ചലച്ചിത്രമായ വെള്ളി നക്ഷത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് അഭയദേവ് മലയാള ചലച്ചിത്ര രംഗത്തെത്തുന്നത്. 2000 ജൂലൈ 26 അദ്ദേഹം അന്തരിക്കുന്നത്. സീത എന്ന ചിത്രത്തിൽ അഭയദേവ് രചിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ദക്ഷിണാമൂർത്തി ഈണം നൽകി, P. സുശീല പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്ടർ ശ്യാം കെ സംസാരിക്കുന്നു.
4: നിങ്ങളിൽ ചിലരെങ്കിലും പാർക്കിൻസൺസ് രോഗത്തെപ്പറ്റി മുൻപ് കേട്ടിട്ടുണ്ടാകും. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ ക്രമാനുഗതമായ അകാലചരമം അഥവാ പ്രിമച്വർ ഡെത്ത് കൊണ്ടുണ്ടാകുന്ന രോഗമാണിത്. 100ൽ 1 ബാധിക്കാവുന്ന രോഗമാണ് ഇത്. പൊതുവേ ഈ രോഗം മധ്യവയസ്സ് കഴിഞ്ഞവരെയാണ് ബാധിക്കാറുള്ളതെങ്കിലും ഏതാണ്ട് 10% രോഗികളിൽ 40കളിലോ അതിനു മുൻപോ പാർക്കിൻസൺസ് രോഗം തുടങ്ങാറുണ്ട്. മറ്റ് ന്യൂറോ ഡിജനറേറ്റീവ് അഥവാ തേയ്മാന രോഗങ്ങളെപ്പോലെ പാർക്കിൻസൺസ് രോഗവും എന്തുകൊണ്ടുണ്ടാകുന്നു അഥവാ എങ്ങനെയുണ്ടാകുന്നു എന്നതിന് വ്യക്തവും സമ്പൂർണവുമായ ഒരു ഉത്തരം ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പല ജനിതക പാരിസ്ഥിതിക ഘടകങ്ങളും പാർക്കിൻസൺസ് രോഗമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി സമീപകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപൂർവമായി പാർക്കിൻസൺസ് രോഗം പാരമ്പര്യമായി, അതായത് ഒരു കുടുംബത്തിൽ പലരെയും ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങളിലൊന്ന് റെസ്റ്റ് ട്രമർ അഥവാ വിശ്രമാവസ്ഥയിലുള്ള വിറയലാണ്. വിറയൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണെങ്കിലും ഏതാണ്ട് 1/4 രോഗികൾക്ക് വിറയൽ ഉണ്ടാകണമെന്നില്ല. കൈകാലുകളിലെ പേശികൾക്ക് ആവശ്യത്തിന് ബലമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് മന്ദഗതിയിലേ ചെയ്യാനാവൂ. മസ്തിഷ്കത്തെ ബാധിക്കുന്ന മറ്റ് ന്യൂറോ ഡിജനറേറ്റീവ് അഥവാ തേയ്മാന രോഗങ്ങളെപ്പോലെ തന്നെ പാർക്കിൻസൺസ് രോഗവും ചികിത്സിച്ച് മാറ്റുവാനുള്ള വിദ്യ കണ്ടെത്തുന്നതിൽ വൈദ്യശാസ്ത്രം ഇതുവരെ വിജയിച്ചിട്ടില്ല. എന്നാൽ ഭാഗ്യവശാൽ പാർക്കിൻസൺസ് രോഗം മൂലമുള്ള ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിയന്ത്രിച്ച് രോഗിക്ക് ആശ്വാസം പകരാനുതകുന്ന വിവിധ ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും ഫിസിയോതെറാപ്പി തുടങ്ങിയ അനുബന്ധ ചികിത്സകൾ ചെയ്യുകയും ചെയ്താൽ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനും രോഗമുണ്ടെങ്കിലും അനവധി വർഷങ്ങൾ സാധാരണ ജീവിതം നയിക്കുവാനും പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് ഇന്ന് സാധിക്കും. രോഗലക്ഷണങ്ങളുടെ രീതിയും കാഠിന്യവും അനുസരിച്ച് മരുന്നുകളുടെ സമയത്തിലും അളവിലും കാലാകാലമായി വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഇതിനായി പാർക്കിൻസൺസ് രോഗ ചികിത്സയിൽ പരിചയവും അനുഭവജ്ഞാനവുമുള്ള ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണ്. ഇപ്രകാരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ കൊണ്ട് അനവധി വർഷങ്ങൾ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാനാവും. എന്നാൽ രോഗം അനേകം വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും കൂടുതൽ കാഠിന്യത്തിലെത്തുകയും ചെയ്യുമ്പോൾ ചില രോഗികൾക്ക് മരുന്ന് ചികിത്സ കൊണ്ട് മാത്രം പൂർണ്ണ ആശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ടാകാം. ഇത്തരം രോഗികൾക്ക് ആശ്വാസം പകരാനായി ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS എന്ന നൂതനമായ ഒരു ശസ്ത്രക്രിയാ രീതി ഇന്ന് ലഭ്യമാണ്. പഴക്കമേറിയ പാർക്കിൻസൺസ് രോഗം മൂലം മരുന്ന് ചികിത്സ കൊണ്ട് വേണ്ടത്ര പ്രയോജനം കിട്ടാത്ത രോഗികൾക്ക് വീണ്ടും കുറച്ചുകൂടി വർഷങ്ങൾ സൗഖ്യത്തോടെ ജീവിക്കുവാൻ DBS ഓപ്പറേഷൻ സഹായിക്കുന്നു. തലച്ചോറിനുള്ളിലെ ചില ഭാഗങ്ങളിലേക്ക് നിയന്ത്രിതമായ രീതിയിൽ വൈദ്യുത തരംഗങ്ങൾ പ്രവഹിപ്പിക്കാനുള്ള അതിസൂക്ഷ്മമായ ചാലകങ്ങൾ അഥവാ ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുകയാണ് ഈ ശസ്ത്രക്രിയയുടെ ആദ്യപടി. തുടർന്ന് നെഞ്ചിന്റെ ഭാഗത്ത് തൊലിക്കടിയിൽ ഘടിപ്പിക്കുന്ന ഒരു സ്റ്റിമുലേറ്ററുമായി ഈ ചാലകങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഈ സ്റ്റിമുലേറ്റർ അഥവാ പേസ് മേക്കർ ട്യൂൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ തലച്ചോറിലേക്ക് വൈദ്യുത തരംഗങ്ങൾ പ്രവഹിക്കുകയും രോഗിക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ സെന്റർ ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ പാർക്കിൻസൺസ് രോഗ ചികിത്സയുടെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന സമഗ്ര ചലന വൈകല്യ കേന്ദ്രം അഥവാ കോംപ്രിഹെൻസീവ് കെയർ സെന്റർ ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും മരുന്നുകൾ കൊണ്ടും ശസ്ത്രക്രിയ കൊണ്ടും രോഗികൾക്ക് ദീർഘകാലം ആശ്വാസം പകരാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് പാർക്കിൻസൺസ് രോഗം. ഇത്തരം വിദഗ്ധ ചികിത്സകളിലൂടെ മിക്ക രോഗികൾക്കും ഏതാണ്ട് നോർമലായ ഒരു ജീവിതം നയിക്കാനാവും.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്യാം കെ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: എം ആർ ടി ലോണും പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സ്നേഹിതൻ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജക.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട്, മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
0: ഇന്ന് ജൂലൈ 26. ഈ ദിവസത്തിന്റെ ചരിത്രവിശേഷം ഇനി കേൾക്കാം.
5: ചരിത്രത്തിൽ ഇന്ന്

0: 1459 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ രാമവർമ്മ ഒരു ചരിത്രപരമായ വിളംബരം പുറപ്പെടുവിച്ചു. കേരളത്തിലെ കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്താനും അന്തസ്സോടെ വസ്ത്രം ധരിക്കാനും അനുവദിക്കുന്നതായിരുന്നു ഈ വിളംബരം. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും വസ്ത്രധാരണ രീതികൾക്കുമെതിരായ വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ വിളംബരം കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. പിന്നോക്ക വിഭാഗക്കാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്നതിൽ ഈ പ്രഖ്യാപനം വലിയ പങ്കുവഹിച്ചു. തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തങ്ങളുടെ മാന്യതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കുപ്പായം ധരിക്കാനോ അല്ലെങ്കിൽ പരുക്കൻ തുണികൊണ്ട് ശരീരം മറയ്ക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വിളംബരത്തിലൂടെ അനുവദിച്ചു. അധസ്ഥിത വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അന്നത്തെ ക്രൂരമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏകദേശം 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ശക്തമായ പോരാട്ടങ്ങളുടെ ഫലമായാണ് ഈ വിളംബരം ഉണ്ടായത്. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ ദിനങ്ങളിലൊന്നാണ് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. 1999 ജമ്മു കാശ്മീരിലെ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇന്ത്യൻ സൈന്യം നേടിയ മഹത്തായ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. കാർഗിലിലെ ഇന്ത്യൻ അതിർത്തികൾ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ പോരാട്ടത്തിന് ഓപ്പറേഷൻ വിജയ് എന്നാണ് പേരിട്ടിരുന്നത്. 60 ദിവസത്തോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനൊടുവിൽ 1999 ജൂലൈ 26 ഇന്ത്യ പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ 527 ഇന്ത്യൻ സൈനികരാണ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത്. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡേ തുടങ്ങിയ ധീരന്മാർക്ക് മരണാനന്തരമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ പരമവീരചക്ര ലഭിച്ചു. എല്ലാ വർഷവും ജൂലൈ 26 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിലും കാർഗിലിലെ ഡോബ്ര യുദ്ധസ്മാരകത്തിലും പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1965 ജൂലൈ 26 മാൽദ്വീപ്സ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ മാലിദ്വീപ് പ്രധാനമന്ത്രിയായിരുന്ന ഇബ്രാഹിം നാസിറും ബ്രിട്ടീഷ് അംബാസഡറും തമ്മിൽ കൊളംബോയിൽ വെച്ചാണ് ചരിത്രപരമായ സ്വാതന്ത്ര്യ കരാർ ഒപ്പുവെച്ചത്. മാലിദ്വീപിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതിനാൽ എല്ലാ വർഷവും ജൂലൈ 26 അവിടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. മനഃശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ച പ്രശസ്ത സ്വിസ് സൈക്യാട്രിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായ കാൾ ഗുസ്താവ് യുങ് ജനിച്ചത് 1875 ജൂലൈ 26 മനുഷ്യ വ്യക്തിത്വങ്ങളെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നിങ്ങനെ ആദ്യമായി തരംതിരിച്ചത് അദ്ദേഹമാണ്. കൂടാതെ കൂട്ടായ അബോധ മനസ്സ്, ആർക്കിടൈപ്പുകൾ തുടങ്ങിയ ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിലെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായ ഒലിവിയ ഡി ഹാവിലാൻഡ് അന്തരിച്ചത് 2020 ജൂലൈ 26 ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന ചിത്രത്തിലെ മെലാനി ഹാമിൽട്ടൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ ആഗോളതലത്തിൽ ശ്രദ്ധേയയായത്. സിനിമാ സ്റ്റുഡിയോകളുടെ കരാർ അടിമത്തത്തിൽ നിന്ന് അഭിനേതാക്കൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ അവർ നടത്തിയ നിയമ പോരാട്ടം ഹോളിവുഡ് ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്.
1: ചരിത്രത്തിൽ ഇന്ന്
2: First in history. East Fort Arafah Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
3: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പേർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
2: 25 പവന് മുകളിലുള്ള ഓരോ പേർച്ചേസിലും ഗോൾഡ് കോയിൻസ് സമ്മാനം. 30 പവന് മുകളിലുള്ള പേർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
2: അറഫാ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
4: മുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ടൂർണമെന്റ്. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: മൃഗയ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ശങ്കർ ഗണേഷ് ഈണം നൽകിയത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ഇനി രാരിച്ചൻ എന്ന പൗരൻ. ഈ ചിത്രത്തിന് വേണ്ടി ശാന്ത പി നായരും ഗായത്രി കൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: തൊഴിൽ ദർശനം.
1: ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിൽ സ്റ്റൈഫൻഡിയറി ട്രെയിനി ടെക്നീഷ്യൻ തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 255 ഒഴിവുണ്ട്. 2 വർഷത്തെ പരിശീലനത്തിനു ശേഷമായിരിക്കും നിയമനം. പ്ലാന്റ് ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ ട്രേഡുകളിലാണ് അവസരം. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുൾപ്പെട്ട് സയൻസ് സ്ട്രീമിലുള്ള പ്ലസ് ടുവിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള വിജയം. ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾക്കും മാത്തമാറ്റിക്സിനും 50% മാർക്കോടെയുള്ള 10-ാം ക്ലാസ് വിജയവും ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ ട്രേഡിലുള്ള 2 വർഷത്തെ ITI. എല്ലാ അപേക്ഷകരും 10-ാം തലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. പ്രായം 18-നും 24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 4. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.npcil.nic.in അല്ലെങ്കിൽ www

0: ഒഴിവ് 254, യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യവും മൈനിംഗ് സിർദാർഷിപ്പ് സർട്ടിഫിക്കറ്റ്, മൈനിംഗ് സിർദാറായി ജോലി ചെയ്യാൻ സാധിക്കുന്ന തത്തുല്യ സർട്ടിഫിക്കറ്റും ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 10-ാം ക്ലാസ് തത്തുല്യവും മൈനിംഗ് എഞ്ചിനീയറിംഗിൽ ബിരുദം, ഡിപ്ലോമയും ഓവർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്, മൈനിംഗ് സിർദാറായി ജോലി ചെയ്യാൻ സാധിക്കുന്ന തത്തുല്യ സർട്ടിഫിക്കറ്റ്, ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും. പ്രായം 18-ും 30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 1180 രൂപ. എസ്സി ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nclcil.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nclcil.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 5. ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 119 ഒഴിവുണ്ട്. ബിരുദമാണ് യോഗ്യത. പ്രായം 20-ും 33 വയസ്സിനും ഇടയിൽ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം RRBകളുടെ വെബ്സൈറ്റിൽ 03/2026 എന്ന വിജ്ഞാപന നമ്പറിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് വിലാസം www.rrbtiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrbtiruvananthapuram.gov.in.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കണ്ടതും കേട്ടതും.
6: ചേട്ടാ, അപ്പുറത്ത് സുമതി ഇന്നലെ പറയുവാ, നമ്മുടെ ഗാർഡൻ കണ്ടിട്ട് അവക്ക് കൊതിയാവുന്നു എന്ന്.
7: ഓ,
6: എന്നെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എന്ന്. രോമാഞ്ചം വന്നു, അറിയാമോ?
7: ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡായ ഞാൻ കറിവേപ്പില.
6: ഓ, നിങ്ങൾക്ക് സൗന്ദര്യ പിണക്കം തോന്നണ്ട എന്ന് കരുതിയാവും. അല്ലെങ്കിലും സുമതിക്ക് നിങ്ങളെ പണ്ടേ കണ്ണെടുത്താ.
7: മതി മതി മതി, ഡയലോഗ് അടിക്കണ്ട. അധ്വാനിക്കുന്നവൻ അംഗീകാരം, അതാണ് എന്റെ ഒരു പോളിസി.
6: ഓ, അല്ലെങ്കിൽ നിങ്ങളല്ലേ ഈ വീടിന്റെ ഐശ്വര്യം.
7: വളം ഞാൻ തന്നെ ഇട്ടോളാം, ഒരുപാട് സുഖിപ്പിച്ച് ബുദ്ധിമുട്ടണ്ട.
6: ഓ, എന്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല.
7: ലൂക്കോസിന്റെ കാട് പിടിച്ച പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതായത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി ലൂക്കോസിനോട് വേദമോതിയതാ ഇതിനൊരു പരിഹാരം കാണണേന്ന്. അന്നേരം എല്ലാം ഏറ്റെന്ന് പറഞ്ഞിട്ട്.
6: കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കൊടുത്തതിനെ എരിവും പുളിവും ഇത്തിരി കുറഞ്ഞു പോയി കാണും. അതാ അയാൾ പ്രതികരിക്കാത്തത്.
7: കുറഞ്ഞെന്നോ? എന്നാ ഇന്ന് അയാള് എരിവും പുളിയും എരിവൊരിയും അറിയും. എടി, എന്റെ ഷട്ടിങ് എടുത്തേ. ഗ്ലൂക്കോസിനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ സിക്സ് പാക്കിന്റെ വീര്യം അവൻ അറിയാത്തതുകൊണ്ടാ.
6: ഓ, ഷർട്ടൊക്കെ തരാം, പക്ഷേ സിക്സ് പാക്ക് സീറോ പാക്കൊക്കെ നിക്കണ്ട. കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാ മതി.
8: ആഹാ, തങ്കപ്പനോ? വരൂ വരൂ, ഇരിക്കൂ.
7: ഇരിക്കാനല്ല ഗ്ലൂക്കോസെ വന്നത്. ആ പറമ്പ് വെട്ടുന്ന കാര്യം എന്തായി? ഇന്ന് എന്റെ മുറ്റത്ത് മൂർക്കം കുട്ടി വന്ന് ഭരതനാട്യം കളിക്കുമായിരുന്നു.
8: അയ്യോ തങ്കപ്പ, സ്ഥിരം പറമ്പ് വെട്ടാൻ വരുന്നവൻ നാട്ടിൽ പോയിട്ട് വന്നില്ല. പോരാത്തതിന് ഈ പറമ്പ് എന്റെ ആണെങ്കിലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാട് എന്റെ അല്ല.
7: എന്റെ ലൂക്കോസെ, പറമ്പ് ആരുടേതായാലും കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നാളെ എന്റെ ചേച്ചിയും പിള്ളേരും വിദേശത്തുനിന്ന് വരാനുള്ളതാ.
8: തങ്കപ്പ, ഇന്നത്തെ കുട്ടികൾ എവിടെ പറമ്പിൽ കളിക്കുന്നു? അവർ AIയും ലാപ്ടോപ്പും പ്രോംപ്റ്റും അടിച്ച് ജീവിക്കുന്നവരല്ലേ. പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.
7: നാളെ പറമ്പ് വെട്ടിയില്ലെങ്കിൽ ലൂക്കോസ് അയൽക്കാരന്റെ യഥാർത്ഥ സ്വഭാവം കാണും.
8: പിന്നെ കാണും കാണും.
9: ഹലോ.
10: ഹലോ ലൂക്കോസ് അല്ലേ?
9: അതെ.
10: ഇത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാണ്.
9: എന്താ സാറേ കാര്യം?

0: ലൂക്കോസിന് എത്ര സെന്റ് സ്ഥലമുണ്ട്?
1: 60 സെന്റ് ഉണ്ട് സാറേ. ഓ,
0: കാട് പിടിച്ചു കിടക്കുകയാണല്ലേ. അവിടെ പാമ്പുകളുടെ സങ്കേതമാണെന്ന് നിങ്ങളുടെ അയൽവാസി പരാതി തന്നിട്ടുണ്ട്. അതും HD വീഡിയോ സഹിതമാണ് പരാതി.
1: അയ്യോ സാറേ, അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം കാരണം കാട് പിടിച്ചതാ. പിന്നെ ഞാൻ അവിടെ ഒന്നും പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല.
0: താൻ കാണണ്ട, അതിനു പകരം അയൽക്കാർ കാണുന്നുണ്ടല്ലോ. നിയമപ്രകാരം കേസെടുക്കാനും കോർപ്പറേഷൻ വന്ന് കാട് വെട്ടിച്ച് അതിനുള്ള തുക തന്നിൽ നിന്ന് ഈടാക്കാനും വകുപ്പുണ്ട്. അതെ, കൂടുതലും മസില് പിടിക്കാനൊന്നും നിൽക്കണ്ട.
1: അയ്യോ സാറേ, മസില് ഉണ്ടായിട്ട് വേണ്ടേ പിടിക്കാൻ? ഞാൻ നാളെ തന്നെ ആളെ വെച്ച് വെട്ടിച്ചേക്കാം സാറേ.
2: അല്ല ചേട്ടാ, ഇന്നലെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ ലൂക്കോസ് ചേട്ടൻ ഇന്നെങ്ങനെ വെട്ടുകാരുമായി രാവിലെ തന്നെ ഇറങ്ങി? നിങ്ങൾ ശരിക്കും 6-പാക്ക് സ്വഭാവം കാണിച്ചോ.
3: എന്റെ കയ്യിലെ 6-പാക്ക് മാത്രമല്ല, ഡിജിറ്റൽ പാക്കും ഉണ്ടെന്ന് നീ മറന്നോ ശ്രീമതി.
2: അയ്യോ, എന്നുവെച്ചാ?
3: എടി, കാട് വെട്ടാൻ കേഴുന്ന അയൽക്കാരന്റെ വാക്കിനേക്കാൾ ശക്തി പാമ്പിന്റെ ക്ലോസപ്പ് വീഡിയോ വെച്ച് കോർപ്പറേഷൻ ആപ്പിൽ അടിക്കുന്ന ഒറ്റ കംപ്ലൈന്റിനാ.
2: കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെയാണോ?
4: പിന്നണിയിൽ സുഷമ്മ അനിൽ, ബിജു കല്ലുവാതുക്കൽ, റജു കോലിയക്കോട്, വിഷ്ണുമോഹൻ വെള്ളനാട്. രചന ജെ ശംസുദ്ദീൻ.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാവിലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തി. കാർഗിൽ വിജയ് ദിവസിൽ മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രണാമമർപ്പിച്ചു. 1999 കാർഗിലിലെ ദുർഘട മലനിരകളിൽ അസാമാന്യ ധീരത പ്രകടിപ്പിച്ച വീരസൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 57 അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. 2026 നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് മേള. കാഞ്ഞങ്ങാട് മഞ്ഞംപുതിക്കുന്ന് ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മഞ്ഞംപുതിക്കുന്ന് സന്ദർശിച്ച കളക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാനയുടെ മാറ്റു പരിശോധിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ വികസന സമിതി. സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവകാശമുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 69 കേസുകളിൽ 78 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7916. കണ്ണൂർ പയ്യന്നൂരിൽ 21 തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തിയ ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഉത്തരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2026 ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ പുതിയ നിയമപ്രകാരം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈബർ ഭീഷണിയിൽ നിന്നും മറ്റും അവരെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഗൾഫ് രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഒ എൻ വിയുടെ വരികൾ ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: കാലം സാക്ഷി.
2: പട്ടം താണുപിള്ള. സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം താണുപിള്ള 1885 ജൂലൈ 15 തിരുവനന്തപുരത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ സ്കൂൾ കോളേജ് പഠനം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അധ്യാപകനായും കൃഷിവകുപ്പിലും ജോലി ചെയ്ത അദ്ദേഹം BL ബിരുദത്തിനുശേഷം തിരുവനന്തപുരത്ത് വക്കീലായി സേവനമനുഷ്ഠിച്ചു. ഉത്തരവാദിത്ത ഭരണത്തിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ സജീവ പങ്കുവഹിച്ച അദ്ദേഹം സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 1960 അദ്ദേഹം രണ്ടാമതും മുഖ്യമന്ത്രിയായി. വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിലെ പരിഷ്കരണത്തിനും പുരോഗതിക്കും അദ്ദേഹം ഊന്നൽ നൽകി. രാഷ്ട്രീയ അസ്വാരസ്യങ്ങളെ തുടർന്ന് 1962 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അദ്ദേഹം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. തിരുവിതാംകൂറിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ഉന്നമനത്തിനായുള്ള ശ്രമങ്ങളിലും സജീവ പങ്കാളിയാവുകയും അഴിമതിക്കെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത പട്ടം താണുപിള്ള 1970 ജൂലൈ 27 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പട്ടം താണുപിള്ളയുടെ ശബ്ദം.
3: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ഗാന്ധിജിയെ അറിയിക്കുന്നതിനും ഉത്തരവാദ ഭരണം നേടുവാനുള്ള യത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ അമൂല്യമായ അനുഗ്രഹവും ഉപദേശവും സമ്പാദിക്കുന്നതിനുമായി വാർധായിൽ ചെന്നാണ് ആദ്യമായി മഹാത്മജിയെ നേരിട്ട് കാണുക. അതിനുശേഷം നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സമ്പർക്കം പുലർത്തുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏത് പ്രശ്നവും തുറന്ന മനസ്സോടുകൂടി സമീപിക്കുവാനും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടും സമ്പൂർണ്ണ ഹൃദയശുദ്ധിയോടും അങ്ങേയറ്റം വസ്തുനിഷ്ഠതയോടും കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും സന്നദ്ധതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിടത്തോളം മറ്റൊരു ജനനേതാവിനും ഉള്ളതായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ലക്ഷ്യവും മാർഗവും ഒന്നുപോലെ കളങ്കരഹിതവും ശ്രേഷ്ഠവും സദാചാരാധിഷ്ഠിതവുമായിരിക്കണമെന്ന തത്വം മഹാത്മജി അതികർക്കശമായി പരിപാലിച്ചു വന്നു. തൻ്റെ ഉപദേശമോ സഹായമോ തേടുന്നവരിലും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പറയുന്നതെല്ലാം തന്നെത്താൻ പ്രവൃത്തി രൂപത്തിൽ മാതൃകാപരമായി നിർവഹിച്ച മറ്റൊരു വ്യക്തിയെയും ഞാൻ കാണുന്നുമില്ല.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത്

0: പട്ടം താണു പിള്ളയുടെ ശബ്ദം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സ്നേഹസീമ എന്ന ചിത്രത്തിൽ അഭയദേവ് രചിച്ച ഗാനം കേൾക്കാം. ദക്ഷിണാമൂർത്തി ഈണം നൽകി, എ പി കോമളയും പി ലീലയും പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: നമുക്ക് ചുറ്റും. ഇന്നലെ രാത്രി 7:15 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിക്കേണ്ട തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തീവണ്ടി ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെടുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഇന്ന് രാവിലെ 9:10 പുറപ്പെടേണ്ട പ്രതിവാര തീവണ്ടിയായ പോർബന്തർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ സർവ്വീസ് റദ്ദാക്കി. ഏകജാലകം വഴി മെറിറ്റിലും സ്പോർട്സ് ക്വാട്ടയിലും +1 പ്രവേശനം ലഭിച്ചവർക്ക് ജില്ലയ്ക്കുള്ളിൽ സ്കൂളും വിഷയവും മാറാൻ നാളെ ഉച്ചയ്ക്ക് ഒരു

0: മണിവരെ അപേക്ഷിക്കാം. വ്യാഴാഴ്ചയോടെ ഈ അലോട്ട്മെന്റ് ഉണ്ടാകും. ഇതേ തുടർന്ന് ഓഗസ്റ്റ് 1 മുതൽ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. ആസൂത്രണ ബോർഡ് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും നിലവിൽ PhD ചെയ്യുന്നവർക്കും sbb.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഓഗസ്റ്റ് 23 തിരുവാതിര മത്സരവും ഓഗസ്റ്റ് 24 അത്തപ്പൂക്കള മത്സരവും സംഘടിപ്പിക്കുന്നു. കലാ സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയ സംഘടനകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ അടുത്തമാസം 8 മുൻപായി തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശത്തുള്ള വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടറേറ്റിൽ നേരിട്ടോ ടെലിഫോൺ മുഖേനയോ പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9995292907 നമ്പർ ഒരിക്കൽ കൂടി 9995292907. കേരള സർവകലാശാലയുടെ പഠന ഗവേഷണ വകുപ്പുകളിലെ 2026-27 അധ്യയന വർഷത്തെ PG ആന്റ് MTech CSS പ്രോഗ്രാമുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 31 രാവിലെ 11 മുതൽ വിവിധ പഠന വകുപ്പുകളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 0471230838 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471230838. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ശാന്ത പി നായരും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് P ഭാസ്കരൻ, സംഗീതം നൽകിയത് BH ചിദംബരനാഥ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഈ ആർപ്പവിൽ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ബട്ടർഫ്ലൈസ്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജക.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
7: സമയം 8:30.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
10: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
11: ഇക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അല സ്കൂളുകളിലേക്ക് അടിക്കാൻ തുടങ്ങിയത്. ഉപ്പ് സത്യാഗ്രഹവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഹരിജന പ്രസ്ഥാനവുമെല്ലാം ഉൾക്കൊള്ളുന്ന ദീർഘപരിപാടിയുടെ ആന്തരാർത്ഥം വിദ്യാർത്ഥികൾ തികച്ചും മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ. ചില പുതിയ ബഹളങ്ങളാണ്. ബഹളങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധം വിദ്യാർത്ഥികളിലേക്കും സംക്രമിക്കുകയായിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. കള്ളനും തെമ്മാടിയുമായിരുന്നു സർ, കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. അവിടെ ഇരിക്ക, മാസ്റ്റർ ശാസിച്ചു. ക്ലൈവിന് പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ? സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇതിനുവേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു. ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി ഒരു ക്ലൈവ്. മാസ്റ്ററുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പിൻബെഞ്ചിൽ ഒരു വാദപ്രതിവാദം തന്നെ നടന്നു. ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ്. അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു. ഒരു തേനീച്ചക്കൂടു പോലെയായി ക്ലാസ് മുറി. വാദപ്രതിവാദം നിർത്തണം, മാസ്റ്റർ മേശപ്പുറത്തടിച്ചു. കുഞ്ഞിരാമൻ, സർ, നമുക്ക് ഇതൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? മാസ്റ്റർ കണ്ണടക്കിടയിലൂടെ ഒന്ന് നോക്കി. കുഞ്ഞിരാമൻ ഇവിടെ വരൂ. അയാൾ അടുത്തേക്ക് ചെന്നു. ഗുരുനാഥൻ ശിഷ്യന്റെ ചുമലിൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു. കുഞ്ഞിരാമൻ,

0: പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല, അത് മറക്കരുത്. പോയിരിക്കെ കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു. ഈ സമയത്തെല്ലാം ഒരനക്കവുമില്ലാതെ മുൻബെഞ്ചിൽ ഒരു വിദ്യാർത്ഥി മാത്രമിരുന്നു. അത് ദിവാൻജിയായിരുന്നു. ക്ലൈവ് കള്ളനായാലും നല്ലവനായാലും കൊള്ളാം. പാഠപുസ്തകത്തിൽ കണ്ടത് പകർത്തി മാർക്ക് വാങ്ങുകയാണ് ആവശ്യമെന്ന് അയാൾക്കറിയാം. പുറത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലകൾ ജാലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്കും വരുന്നു. അധികൃതന്മാർ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി. വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമരോത്സുകരാക്കി. അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകൾ കോളക്കണക്കിലാണ് പത്രങ്ങളിൽ വരുന്നത്. പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? അധ്യാപകന്മാർ മൗനം ദീക്ഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലയായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത്. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. വർത്തമാനം വിദ്യാലയത്തിലും എത്തി. വിദ്യാർത്ഥികൾ ഉഷാറായി. അധ്യാപകന്മാർ ഉത്കണ്ഠിതരുമായി. ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യഗ്രഹി? ആർക്കും അറിഞ്ഞുകൂടാ. പോലീസും ജാഗ്രതയായിരുന്നു. നേരം 9 മണിയായി. 2 സത്യഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി. കറുത്തു നീണ്ട ആ മീശക്കാരനെ എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥലത്തെ പ്രധാന പ്രവർത്തകനാണ്. മറ്റേയാൾ അന്വേഷണത്തിൽ ഒരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി. സുഭഗൻ ദൃഢകായൻ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: ക്ഷേത്രാചാരങ്ങൾ പരാമർശിക്കുന്ന പ്രണയഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികളെഴുതി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ആദ്യം. ചിത്രം സത്രത്തിൽ ഒരു രാത്രി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495164321 9495651 ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: First in history, Eastfort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
4: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
5: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻസ് സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
5: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.

0: കൈതപ്രത്തിന്റെ വരികൾ എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്.
1: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇനി അഭയദേവ് രചിച്ച ഗാനം കേൾക്കാം. വിദക്ഷിണാമൂർത്തി ഈണം നൽകി. S. ജാനകി പാടിയത്. ചിത്രം സത്യഭാമ.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, എ ആർ റഹ്മാൻ ഈണം നൽകി, ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം റോജ. ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. പ്രീതം.

0: Cuckoo, cuckoo. Cuckoo, cuckoo.
1: Thank you.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചതുർമുഖം എന്ന ചിത്രത്തിൽ ശ്വേത പാടിയത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഡോൺ വിൻസെന്റ്.

ബ്രോഡാഡി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: First in history, Eastfort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം കെ ജയകുമാർ വരികളെഴുതി, ബിജിപാൽ ഈണം നൽകി, സിതാര കൃഷ്ണകുമാർ പാടിയത്. ചിത്രം അച്ഛനൊരു വാഴ വെച്ചു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ആടുജീവിതം എന്ന ചിത്രത്തിലേത്. റഫീഖ് അഹമ്മദ് വരികളെഴുതി, എ ആർ റഹ്മാൻ ഈണം നൽകി, വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയത്.

0: 2021 മുതൽ 2025 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ കേട്ടത്. ഗാനോപഹാരം വീണ്ടും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00 ആകാശവാണിയിൽ. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ലഘു ഉദ്യോഗ് ഭാരതി ഫാർമ കോൺക്ലേവ് 2026 കേന്ദ്രമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്തു. നവീകരണം, തൊഴിലവസരങ്ങൾ, കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കി ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന് അഭിമാന നിമിഷമാണെന്ന് കേന്ദ്രമന്ത്രി Dr. S. Jayshankar. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിനും ആത്മീയ പാരമ്പര്യത്തിനും അംഗീകാരമാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌൾ ചുഴലിക്കാറ്റ് ചൈനയിലെ ഗ്വാങ്ഡോക് തീരത്തേക്ക് അടുത്തതിനെ തുടർന്ന് 350,000-ത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിനും പ്രളയത്തിനും സാധ്യത കണക്കിലെടുത്ത് ഗ്വാങ്ഡോക് പ്രവിശ്യയിൽ ലെവൽ 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സബ് ജൂനിയർ പുരുഷ ടീം സ്വർണം നേടി. പ്രധാന വാർത്തകൾ ഇനി 12:00.

ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം റൂബി ബാബു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് തീർക്കുന്ന ദിവസങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവസുറ്റതായി നിൽക്കുന്ന ചില സുന്ദര നിമിഷങ്ങളുടെ ആകെത്തുകയാണ്. അതെ,

കാലം നമ്മിൽ നിന്ന് പലതിനെയും അക്കരയ്ക്ക് കൊണ്ടുപോകുമെങ്കിലും ഒരു തുള്ളി കണ്ണീരിൻ്റെയോ ഒരു കൊച്ചു പുഞ്ചിരിയുടെയോ നനവോടെ ആ നിമിഷങ്ങളെ തിരികെ തരാൻ കഴിയുന്നത് ഓർമ്മകൾക്ക് മാത്രമാണ്. മറന്നുപോയി എന്ന് നമ്മൾ കരുതുന്ന പലതും ഒരു പഴയ കത്തിന്റെ മണമായോ ഒരു പഴയ പാട്ടിന്റെ ഈണമായോ നമ്മെ തേടിയെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവൃതിയുണ്ടല്ലോ, അതിലും വലിയൊരു സൗന്ദര്യം വേറെന്തിനാണ്? ആകാശവാണിയുടെ ഓർമ്മച്ചെപ്പും സമ്മാനിക്കുന്നത് ആ സൗന്ദര്യമാണ്. ഈ പ്രിയപ്പെട്ട വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അങ്ങനെയുള്ള ഓർമ്മകളെ തൊട്ടുണർത്തുന്ന അകന്നുപോയ മഴക്കാലങ്ങളെയും ഒറ്റപ്പെടലിന്റെ നിശബ്ദതയും മാഞ്ഞുപോയ മനുഷ്യരുടെ ഇടങ്ങളെയുമൊക്കെ ഹൃദയത്തിലേക്ക് ആനയിക്കുന്ന ഒരു ഗാനമാണ് മിഥുനം എന്ന ചിത്രത്തിലെ ഞാറ്റുവേല കിളിയെ. സംഗീതമോ വരികളോ അല്ല, ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാം ജീവിച്ചു തീർത്ത ഒരു കാലമാണ്. ഒരിക്കലും തിരികെ കിട്ടാത്ത ഏതോ ചില മുഹൂർത്തങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഈ ഗാനം. ഓർമ്മച്ചിപ്പിന്റെ മൂടി തുറക്കുമ്പോൾ പഴയ കുളിരു പകരുന്ന ആ ഗാനം കേട്ടുകൊണ്ട് നമുക്കിന്നത്തെ അധ്യായം ആരംഭിക്കാം. ഒ എൻ വി കുറുപ്പിന്റെ ആർദ്രമായ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ നാടൻ തനിമയോടെ നൽകിയ ഈണം, കെ എസ് ചിത്ര തന്റെ മധുരമായ ശബ്ദത്തിൽ പാടിയപ്പോൾ ജനിച്ചത് വെറുമൊരു പാട്ടല്ല, മറിച്ച് ഓരോ മലയാളിയുടെയും ഉള്ളിലുള്ള ഓർമ്മകളുടെ ഒരു ചെറിയ ഗ്രാമമാണ്.

പ്രിയ ശ്രോതാക്കളയച്ച ഹൃദയം തൊടുന്ന ഓർമ്മകളും അതിലൊളിപ്പിച്ചിരിക്കുന്ന ആഴമുള്ള ജീവിതാനുഭവങ്ങളും ഇന്ന് നമുക്ക് ശ്രവിക്കാം. കൂടെ ആ ഓർമ്മകൾക്ക് കൂട്ടായി ആത്മാവിലേക്കിറങ്ങുന്ന മനോഹര ഗാനങ്ങളും. ആദ്യ കത്ത് കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ്റെതാണ്. 1968 ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ജൂൺ മാസം ഞങ്ങളുടെ പള്ളിയിൽ സൺഡേ സ്കൂളിന്റെ വാർഷികം നടത്താൻ തീരുമാനിച്ചിരുന്നു. രാവിലെ മുതൽ അതിശക്തമായി മഴ പെയ്യുകയാണ്. രാത്രിയിലാണ് പരിപാടി. മഴ കാരണം താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റേജ് ചോർന്നൊലിക്കുന്നു. ഞാനും എന്റെ മൂത്ത സഹോദരനും രണ്ട് കൂട്ടുകാരും ചേർന്ന് പരിപാടി കാണാൻ പോയി. പോകുന്ന വഴിയിൽ ഒരു വയലും കൈത്തോടുമുണ്ട്. പരിപാടിക്കിടയിൽ ഏലിയാമ എന്ന പെൺകുട്ടിയുടെ ഏകാംഗ നൃത്തമുണ്ടായിരുന്നു. ആ കുട്ടി അവതരിപ്പിച്ച ഗാനമിതാണ്. അശ്വമേധം എന്ന ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ ചൂടും കാരാഗ്രഹമാണ് ഭൂമി പ്രസ്തുത ഗാനം ഇന്നും എന്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വയസ്സ് 70. അടുത്ത കാലത്ത് തിരക്കിയപ്പോൾ ഏലിയാമ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖവാർത്ത അറിഞ്ഞു. ആ നൃത്തത്തിന്റെ ഓർമ്മയ്ക്കായി ഓർമ്മച്ചെപ്പിലൂടെ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. പി. സുശീല ആലപിച്ച ആ ഗാനം ഇതാ.

ഉറപ്പിലേക്ക്. ഞാൻ മാവേലിക്കരയിൽ നിന്നും ദേവകി. ഈ കത്തെഴുതുന്നത് എന്റെ മൂത്ത മകന്റെ ഓർമ്മ ദിവസം ഈ ജൂലൈ 30-ാം തീയതിയാണ്. മകൻ സജീവിന്റെ കുഞ്ഞുപ്രായത്തിൽ ഞങ്ങൾ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തായിരുന്നു താമസം. എന്റെ ഭർത്താവ് കെ കേശവൻകുട്ടി ടെലികോം വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 1973 ഒന്നര വയസ്സുള്ള മകനെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നത്. ആ സമയത്താണ് ചന്ദനചോല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടന്നത്. ഇഞ്ചക്കാട് എസ്റ്റേറ്റിന്റെ താഴ്വാരത്ത് പെരിയാറിന്റെ കരയിലായി ഒരു വാടക വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. പശുമല, പുറകുളം, ചെങ്കര തുടങ്ങിയ എസ്റ്റേറ്റുകളൊക്കെ അന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത കൊക്കയാണ്, ഭയന്നുപോകും. ചന്ദനചോലയിലെ കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഹൃദയം മറന്നു നാണയത്തൊട്ടിന്റെ കിലുകിലാൻ ശബ്ദത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം എന്റെ മകനു വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രദാസ്, കുഞ്ഞുമോൾ, സദാശിവൻ, പി രാജൻ, ഭാര്യ സരള, ലളിതാമോഹൻ എന്നിവർക്കായി ഈ ഗാനം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദേവകി. മുപ്പത്തി രാമചന്ദ്രന്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി യേശുദാസ് പാടിയ ആ ഗാനം ഇതാ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഓർമ്മച്ചപ്പ് തുടരുന്നു.
11: അടുത്ത കത്ത് കോട്ടയം ജില്ലയിലെ തെങ്ങണയിൽ നിന്നും ലില്ലിക്കുട്ടി തോമസിന്റേതാണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചേപ്പേ, ഞാൻ ചങ്ങനാശ്ശേരിക്ക് സമീപം തെങ്ങണയിൽ താമസിക്കുന്നു. റിട്ടയർഡ് അധ്യാപക

അഭികയാണ്. കഴിഞ്ഞ 33 വർഷമായി ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും. അതിന്റെ ക്രെഡിറ്റ് എന്റെ ഭർത്താവിനാണ് കേട്ടോ. കാരണം അദ്ദേഹം അരനൂറ്റാണ്ടായി റേഡിയോ ശ്രോതാവാണ്. അടുക്കളയിൽ രാവിലെ സുഭാഷിതം മുതൽ റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുകയും ചെയ്യുന്നു. ആകാശവാണിക്ക് നന്ദി. ഞങ്ങളുടെ വിവാഹം 33 വർഷം മുമ്പായിരുന്നു. അന്നൊക്കെ പ്രേമവിവാഹങ്ങൾ വളരെ കുറവായിരുന്നു. അദ്ദേഹം എന്നെ കണ്ട് വിവാഹമുറപ്പിക്കാൻ കാരണവന്മാരുമൊക്കെയായി വന്ന ദിവസം രാവിലെ ആകാശവാണിയിലൂടെ ഞാൻ കേട്ട ഒരു ഗാനം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ ദിവസത്തിന്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു അത് എന്നുള്ളത് ചിലപ്പോൾ യാദൃച്ഛികമാകാം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു എന്ന ഈ ഗാനം വിശ്രമജീവിതം നയിക്കുന്ന എന്റെ അമ്മ CP മേരിക്കുട്ടി, ഞങ്ങളുടെ കുടുംബസുഹൃത്തും റേഡിയോ ശ്രോതാവും എന്റെ ഭർത്താവ് ശ്രീ തോമസ് കുന്നുംപറത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന കിടങ്ങൂരുള്ള ശ്രീമതി അക്കാമ ജോസഫിനും എന്റെ സഹപ്രവർത്തകനും അയൽവാസിയുമായ തോംസൺ ആന്റണിക്കും എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയിലെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ലില്ലിക്കുട്ടി തോമസിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഉമ്മ എന്ന ചിത്രത്തിലെ P ഭാസ്കരൻ എഴുതി, ബാബുരാജ് ഈണം നൽകി, ജിക്കി പാടിയ ആ ഗാനം ഇതാ.

പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ വള്ളിക്കുന്നം എന്ന ഗ്രാമത്തിൽ നിന്നും ഗിരിജയാണ്. നേരത്തെയും ഓർമ്മച്ചെപ്പിലൂടെ ഗാനം ആവശ്യപ്പെടുകയും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമദേവതയ്ക്ക് സമർപ്പിക്കുകയാണ് ഇന്നത്തെ എന്റെ ഗാനം. മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി ഈണം നൽകി പി ജയചന്ദ്രൻ, പി ലീല എന്നിവരും സംഘവും ആലപിച്ച ആ ഗാനം കേൾക്കൂ.

ഓർമ്മച്ചെപ്പിന്. ആലപ്പുഴയിൽ നിന്ന് കുഞ്ഞുമുൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് വായിച്ചില്ല. ഇത് വായിക്കും എന്ന വിശ്വാസത്തോടെയാണ് എഴുതുന്നത്. തീർച്ചയായും വായിച്ചുവല്ലോ. 55 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ അമ്മാവൻ പേര് അപ്പായി എന്ന് കുറിച്ചിട്ടുണ്ട്. പാടിക്കൊണ്ട് നടന്ന പാട്ടാണ് ഭാര്യ എന്ന ചിത്രത്തിലെ പെരിയാറേ പെരിയാറേ. വീട്ടിലെ തെങ്ങ് വെട്ടിയപ്പോൾ ഉണ്ടായ അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് വർഷങ്ങളോളം അദ്ദേഹം കിടപ്പിലായിരുന്നു. ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപോയ അമ്മാവന്റെ ഓർമ്മയ്ക്കായി ഈ പാട്ട് വെച്ചു തരുമോ? കുഞ്ഞുമോൻ ആവശ്യപ്പെട്ട ഭാര്യ എന്ന ചിത്രത്തിലെ വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം നൽകി എ എം രാജ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനം കേൾക്കൂ.

0: ഓർമ്മച്ചെപ്പ് ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,285 രൂപയും പവന് 1,06,280 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചെപ്പ് തുടരുന്നു.

ഓർമ്മച്ചെപ്പിന്, 1983 ഞാൻ കോളേജിൽ ലെക്ചററായി ചേർന്നത്. 23 വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മീശ മുളയ്ക്കാത്ത പയ്യൻ എന്നായിരുന്നു സഹ അധ്യാപകർക്കിടയിൽ എന്റെ വിളിപ്പേര്. അവരെ കുറ്റം പറയരുതല്ലോ, കാഴ്ചയിലും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. പ്രീ ഡിഗ്രി എന്നൊരു പ്രീമെച്വർ ഡിഗ്രി അന്നുണ്ടായിരുന്നു. സ്കൂളിന്റെയും വീടിന്റെയും തടവിൽ നിന്ന് കുട്ടികൾ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ആകാശത്തിലേക്ക് ചിറകുനിവർത്തി പറക്കുന്ന പ്രായം. ഇന്നത്തെ +1 +2. എന്റെ വിഷയം ഇംഗ്ലീഷായിരുന്നു. പഠിച്ചിറങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ലായിരുന്നതുകൊണ്ട് വിഷയം പഠിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. മലവെള്ള പാച്ചൽ പോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നല്ല വശമായിരുന്നു. പക്ഷെ പ്രശ്നം മറ്റൊന്നായിരുന്നു. എന്നെ കണ്ടാൽ കുട്ടികളിൽ ഒരാളാണ് എന്നേ തോന്നൂ. ആ കോംപ്ലക്സ് മറികടക്കാൻ ഞാൻ കർക്കശക്കാരനായ ഒരു അധ്യാപകനായി ക്ലാസ്സിൽ പകർന്നാടി. 70 മുതൽ 80 വരെ കുട്ടികളുണ്ട് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ. പിൻബെഞ്ചുകാരാണെങ്കിലോ എന്നേക്കാൾ മുതിർന്നവർ. അവരെ അടക്കിയിരുത്താൻ ഞാൻ പെട്ട പാട് ഈ ജീവിത സഹായനത്തിൽ ഓർക്കുമ്പോൾ രസം തോന്നുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. പോയട്രിയായിരുന്നു എനിക്ക് തന്ന അന്നത്തെ വിഷയം. എന്റെ ഇഷ്ടവിഷയവും അത് തന്നെയായിരുന്നു. ക്ലാസ്സിൽ കവിത ഈണത്തിൽ ചൊല്ലി അഭിനയിച്ച് അരങ്ങ് തകർക്കുകയായിരുന്നു ഞാൻ. വില്ലന്മാർ അടങ്ങിയൊതുങ്ങി കേട്ടിരുന്നു. പെൺകുട്ടികളുടെ സൈഡിൽ 3-ാം ബെഞ്ചിൽ മധ്യത്തായി ഇരിക്കുന്ന ഒരാളുടെ കണ്ണിലെ പ്രത്യേക തിളക്കം ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. പഠിപ്പിക്കുമ്പോൾ പുസ്തകത്തിലായിരുന്നില്ല അവളുടെ കണ്ണ്. നക്ഷത്ര തിളക്കത്തോടെ എന്നെ തന്നെ നോക്കിയിരിക്കും. ബുക്കിൽ നോക്കാൻ ഞാൻ ആക്രോശിക്കുമ്പോൾ തെല്ലി കുറ്റബോധത്തോടെ തലകുനിക്കും. പിന്നെയും തഥൈവ. അങ്ങനെ ആ വർഷത്തെ കോളേജ് ഡേ വന്നു. കുട്ടികൾ പിരിഞ്ഞു പോകാറായ സമയവും അധ്യാപകർക്ക് മുൻനിരയിൽ

ആയിരുന്നു ഓഡിറ്റോറിയത്തിൽ ഇരിപ്പിടം. ഞാൻ അവിടെ ഇരുന്നു. നേരത്തെ സൂചിപ്പിച്ച നക്ഷത്ര തിളക്കക്കാരി സ്റ്റേജിൽ കയറി പാടുന്നു. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്ന ആർദ്രനയനങ്ങൾ തുടച്ചില്ലല്ലോ. പാട്ടതിന്റെ എല്ലാ ഭാവലയങ്ങളോടും കൂടി ഗംഭീരമായി പുരോഗമിക്കുന്നു. കുട്ടിയുടെ നോട്ടം എന്റെ കണ്ണിൽ തന്നെ. അറിയാതെ അവിടുന്ന് എൻ അടുത്തുവന്നു, അറിയാതെ തന്നെ എൻ അകത്തുവന്നു. ജീവന്റെ ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട് പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു എന്ന് പാടിയതും കുട്ടി എന്നെ നോക്കി പൊട്ടിക്കരഞ്ഞു. പിന്നെ വേദി വിട്ടു. സാധാരണ കൂവലിന്റെ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോകേണ്ട ഓഡിറ്റോറിയം മണൽത്തരി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലായി. എന്നോട് ഒരിക്കലും പറയാതിരുന്ന കാഫ് ലവ് ആയിരുന്നു അതെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. പ്രീ ഡിഗ്രി എന്ന ചെറിയ വലിയ ഡിഗ്രി കഴിഞ്ഞ് അതിസമർത്ഥയായ ആ കുട്ടി പഠിച്ച് പേര് കേട്ട ഡോക്ടറായി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഈ പാട്ട് ഇപ്പോൾ ഓർക്കാൻ കാരണം ഇക്കഴിഞ്ഞ നാൾ നമ്മെ വിട്ടുപിരിഞ്ഞ ജാനകിയമ്മയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അന്നും ഇന്നും ഇത് തന്നെ. ഓർമ്മച്ചെപ്പിലൂടെ ആ മഹാഗായികയ്ക്ക് ആദരമായി ഈ പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സച്ചിദാനന്ദ വർമ്മ, ഇരിങ്ങാലക്കുട. പി ഭാസ്കറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച നസീമ എന്ന ചിത്രത്തിലെ ആ ഗാനം തീർച്ചയായും ഇതാ താങ്കൾക്കായി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: First in history, East Fort Arafah Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫാ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: ഓർമ്മച്ചപ്പ് തുടരുന്നു.
12: പ്രിയ ഓർമ്മച്ചെപ്പിന് നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓർമ്മച്ചെപ്പിലേക്ക് ഒരു കത്തെഴുതുന്നത്. 1985-86 കാലഘട്ടം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ട്യൂഷനും PSC പരീക്ഷയും എഴുത്തുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന കാലമായിരുന്നു അത്. ഞാനും എന്റെ സുഹൃത്ത് ചന്ദ്രനും കൂടി മിക്കവാറും ദേശദേവനായ ശ്രീ വല്ലഭന്റെ ദീപാരാധന തൊഴാൻ പോകും. അതിനുശേഷം വിശാലമായ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ മണൽപ്പരപ്പിൽ കുറച്ചുനേരം ഇരുന്ന് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഒരു സുഹൃത്ത് വന്നു പറഞ്ഞു, കാവും ഭാഗത്ത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുവെന്ന്. ഉടൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. തിരുവല്ല കാവും ഭാഗത്തിന് സമീപമുള്ള ഒരു 4 കെട്ട് മനയിൽ ഏകദേശം രാത്രി 7:30 ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. സുഹാസിനിയും അശോകനും അഭിനയിക്കുന്ന ഒരു ഗാനരംഗമായിരുന്നു അത്. ലഹരിക്കടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളെ അമ്മയുടെ സ്നേഹം നൽകി അതിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന ഒരു പാട്ട് സീൻ. പിന്നീട് അറിയുവാൻ കഴിഞ്ഞു അത് പ്രണാമം എന്ന സിനിമയിലെ ഗാനരംഗമായിരുന്നുവെന്ന്. അന്ന് ഞങ്ങൾ കണ്ടതും കേട്ടതുമായ താളം മറന്ന താരാട്ട് എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടെ PK വേണുഗോപാൽ, കാവും ഭാഗം, തിരുവല്ല. തീർച്ചയായും ആ ഗാനം വെച്ചു തരാം. ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി NG ശ്രീകുമാർ ആലപിച്ച താളം മറന്ന താരാട്ട് എന്ന ഗാനം കേട്ടോളൂ.

ഇന്ന് നാം വായിച്ച ഓരോ കത്തും ഓരോ ജീവിതമായിരുന്നു. ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിച്ച, ചിലപ്പോൾ അറിയാതെ കണ്ണു നിറച്ച കുറേയധികം നല്ല നിമിഷങ്ങൾ ശ്രോതാക്കൾ നമ്മോട് പങ്കുവച്ചു. ഇന്നത്തെ ഈ ഓർമ്മച്ചെപ്പിൽ നിന്ന് പെയ്തിറങ്ങിയ മനോഹര ഗാനങ്ങളും കഥകളും നിങ്ങളുടെ ഹൃദയത്തെയും അല്പമെങ്കിലും ആർദ്രമാക്കി കാണുമെന്ന് കരുതട്ടെ. ഹൃദയത്തിന്റെ കോണിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. നിങ്ങളുടെ മനസ്സ് തൊട്ട അനുഭവങ്ങളും ആഗ്രഹിക്കുന്ന പാട്ടുകളും കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എഴുതുക. ഓർമ്മച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. തീരാത്ത വിശേഷങ്ങളും മാറാത്ത ഓർമ്മകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. സ്നേഹാശംസകളോടെ, രൂപി ബാബു.

ഓമച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് റൂബി ബാബു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और एफएम गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण एफएम रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളി

പഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായികരംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവസഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ്
എന്നീ വിഷയങ്ങളിൽ

ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണമെഡലോ വെള്ളിമെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണമെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളിമെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില് തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന്
ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. ഒരു മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 350,000 തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000 ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈടുനിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം
തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ

ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളിയുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് വർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ

0: ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഹർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
2: എംആർട്ടിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ന്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച ധീരസൈനികർക്ക് കാർഗിൽ വിജയ ദിവസത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി. പ്രതിരോധ മേഖലയിലെ ഉത്പാദനത്തിലും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജൂലൈ 4 ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ പ്രചാരണം ബഹുജന പ്രസ്ഥാനമായി മാറിയതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ 1500-ലേറെ കുളങ്ങൾ നിർമ്മിച്ചതും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ആവേശോജ്വല ഫലം കണ്ടതും പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തത് യുവാക്കളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് നരേന്ദ്രമോദി. വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൌരനെയും അഭിമാനപുള്ളകിതനാക്കിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ആക്രമണത്തിനിരയായ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ എംബസി. കപ്പലിൽ 4 ഇന്ത്യൻ പൌരന്മാർ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ 2 സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും എംബസി വ്യക്തമാക്കി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ മണ്ണിടിച്ചിലെ തടസ്സം നീക്കം ചെയ്തു. 4474 തീർത്ഥാടകരുടെ പുതിയ സംഘം ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് അമർനാഥ് യാത്രയ്ക്കായി തിരിച്ചു. FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ സബ് ജൂനിയർ പുരുഷ ടീം സ്വർണം നേടി. പാകിസ്ഥാനെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി.

0: തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അദ്ഭുത ദ്വീപ്. രചന വിനയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട്, മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
4: ചിത്രം കൊച്ചി രാജാവ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
3: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
2: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
2: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
4: ചിത്രം ഗ്രാമഫോൺ. യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഒരറിയിപ്പ്, അനന്തപുരി FM-ൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-03-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: MG ശ്രീകുമാറും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ചൈന ടൗൺ. രചന സന്തോഷ് വർമ്മ. സംഗീതം ജാസി ഗിഫ്റ്റ്.

0: മറ്റൊരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495961 9496551 9496559 6321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് സമാപിച്ചു.
1: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और

0: നെഫ്രോട്ടിക് സിൻഡ്രോം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗത്തെപ്പറ്റിയാണ്. രോഗത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് നമ്മുടെ വൃക്കയുടെ പ്രധാന ധർമ്മം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയും രണ്ടാമതായി നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളുടെ, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് കിഡ്നിയുടെ പ്രധാന ഫംഗ്ഷൻ. രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിലും വൃക്കകൾ പ്രധാനമായ പങ്കുവഹിക്കുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വൃക്കകൾ ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. അത് രക്തത്തെ ഫിൽട്ടർ ചെയ്ത് ശരീരത്തിലെ മാലിന്യങ്ങളെ മൂത്രമായി പുറന്തള്ളുന്നു. അതേസമയം ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ പോലെയുള്ള മറ്റ് ഘടകങ്ങൾ ശരീരത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. വൃക്കകളിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ കാരണം ഈ പറഞ്ഞ അരിപ്പകൾക്ക് കേട് സംഭവിക്കുകയും അതുവഴി മൂത്രത്തിലൂടെ അമിതമായ അളവിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥ എല്ലാ പ്രായക്കാരെയും ബാധിക്കാം. എങ്കിലും പ്രധാനമായും ഇത് ബാധിക്കുന്നത് കുട്ടികളെയാണ്. ഇതിനെയാണ് ചൈൽഡ്ഹുഡ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. കുട്ടികളിൽ തന്നെ 2 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. എന്നാൽ 1 വയസ്സിന് താഴെയും 12 വയസ്സിന് മുകളിലും ഉള്ള കുട്ടികളെ വളരെ വിരളമായി ഇത് ബാധിക്കാറുണ്ട്. എന്തെല്ലാമാണ് നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ രോഗലക്ഷണങ്ങൾ? ഒന്ന്, കയ്യിലും കാലിലും നീര് വയ്ക്കുക. ക്രമേണ ആ നീര് മുഖത്തും കണ്ണിന് ചുറ്റുമായി വരിക. ഇത് കൂടുതലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് കാണപ്പെടുക. അതുപോലെ തന്നെ വയറു വീർത്ത് വരിക, അമിതമായ അളവിൽ മൂത്രം പതഞ്ഞു പോവുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ശരീരഭാരം കൂടുക എന്നിവയാണ് പ്രധാനമായ രോഗലക്ഷണങ്ങൾ. എന്നാൽ രോഗം ഗുരുതരമാകുന്ന അവസ്ഥയിൽ ശ്വാസമുട്ട് വരാനും അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവ് തീരെ കുറയാനും സാധ്യതയുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, യൂറിനിൽ ബ്ലഡ് കാണുക എന്നത് വളരെ അപൂർവമായി നെഫ്രോട്ടിക് സിൻഡ്രോം രോഗങ്ങളിൽ കാണാറുണ്ട്. മുൻപറഞ്ഞ ലക്ഷണങ്ങളുടെ പ്രധാന കാരണം യൂറിനിലൂടെ പോകുന്ന അമിതമായ ആൽബുമിൻ കാരണമാണ്. കുട്ടികളിലെ നെഫ്രോട്ടിക് സിൻഡ്രോം നിർണ്ണയിക്കാനായി യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുരുക്കം ചില അവസരങ്ങളിൽ റീനൽ ബയോപ്സി എന്ന ടെസ്റ്റും ആവശ്യമായി വരും.

0: യൂറിനിൽ തന്നെ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന ലളിതമായ ഒരു ടെസ്റ്റ് വഴി മൂത്രത്തിൽ ആൽബുമിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂറിൻ റുട്ടീൻ ടെസ്റ്റ് എല്ലാ ലാബുകളിലും ലഭ്യമാണ്. യൂറിൻ റുട്ടീൻ ടെസ്റ്റിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം 2+, 3+, 4+ ഒക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോമായി സംശയിക്കാവുന്നതാണ്. യൂറിനിൽ തന്നെ ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റാണ് യൂറിൻ PC റേഷ്യോ അഥവാ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന ടെസ്റ്റ്. ഇത് യൂറിനിലൂടെ പോകുന്ന ആൽബുമിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ സാധിക്കും. മറ്റൊരു ടെസ്റ്റാണ് 24-hour യൂറിൻ പ്രോട്ടീൻ, അതായത് 24 മണിക്കൂർ മൂത്രപരിശോധനയിലൂടെ 24 മണിക്കൂറും നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ്റെ അളവ് തിട്ടപ്പെടുത്താനും സാധിക്കും. ഇതിലൂടെ നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ എത്രയാണെന്നറിയാനും അതിലൂടെ ചികിത്സയുടെ പുരോഗതി എത്രത്തോളം ഉണ്ടെന്നറിയാനും നമുക്ക് സാധിക്കും. യൂറിൻ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് ബ്ലഡ് എക്സാമിനേഷനാണ്. ബ്ലഡ് എക്സാമിനേഷനിൽ പ്രധാനമായും ചെക്ക് ചെയ്യുന്ന ഒന്നാണ് സിറം ആൽബുമിൻ ലെവൽ, അതായത് ബ്ലഡിലെ ആൽബുമിൻ്റെ അളവ്. സ്വാഭാവികമായും നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികളിൽ യൂറിനിലൂടെ ആൽബുമിൻ അധികമായി പോകുന്നതിൻ്റെ ഫലമായി രക്തത്തിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. രണ്ടാമതായി രക്തത്തിൽ കാണുന്ന ഒരു അബ്നോർമാലിറ്റിയാണ് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ അധികമായി കാണുക എന്നുള്ളത്. നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് രോഗത്തിൻ്റെ കാലയളവിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. ഇതിൻ്റെ കാരണം നമ്മൾ മുൻ പറഞ്ഞതുപോലെ ശരീരത്തിലെ ആൽബുമിൻ വളരെ കുറവായതുകൊണ്ട് ലിവർ അത് പരിഹരിക്കാനായി കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ ശരീരത്തിൽ കൂടുന്നത്. എന്നാൽ പ്രായമായവരിൽ കാണുന്നത് പോലെ ഇതിന് ചികിത്സയോ മറ്റോ ആവശ്യമായി വരാറില്ല. സാധാരണ ഭൂരിഭാഗം ആളുകളിലും രോഗം ശമിക്കുന്നതോടുകൂടി കൊളസ്ട്രോളിൻ്റെ അളവ് പൂർവ്വസ്ഥിതിയിലേക്കായി മാറുകയും ചെയ്യുന്നു. ഒരിക്കലും അതൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നില്ല. അടുത്ത ബ്ലഡ് ടെസ്റ്റാണ് സിറം ക്രിയാറ്റിൻ എന്ന ടെസ്റ്റ്. വൃക്കയുടെ പ്രവർത്തനങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് സിറം ക്രിയാറ്റിൻ. ഗുരുതരമല്ലാത്ത നെഫ്രോട്ടിക് സിൻഡ്രോം കേസുകളിൽ വൃക്കയുടെ പ്രവർത്തനങ്ങൾ സാധാരണ രീതിയിൽ നോർമലായിരിക്കും. വളരെ ഗൗരവമായ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ആളുകളിൽ മാത്രം ചിലപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് വളരെയധികം കൂടാറുണ്ട്. ബ്ലഡ് ടെസ്റ്റുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാവുന്നത് ചുരുക്കം ചില കേസുകളിൽ രോഗനിർണയത്തിനായി നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ സഹായവും തേടാറുണ്ട്. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ചികിത്സയെപ്പറ്റി ഒന്ന് നോക്കാം. ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന മരുന്ന് സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. മരുന്ന് തുടങ്ങിക്കഴിഞ്ഞ് ലക്ഷണങ്ങൾ കുറഞ്ഞു വരാൻ ഏകദേശം 1 മുതൽ 4 ആഴ്ച വരെ എടുക്കും. സാധാരണ രീതിയിൽ ഒരു നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ചികിത്സാ കാലാവധി എന്ന് പറയുന്നത് 2 മുതൽ 3 മാസം വരെയാണ്. 3 മാസത്തോടുകൂടി ഏകദേശം 75% കൂടുതൽ കുട്ടികളിലും യൂറിനിൽ ആൽബുമിൻ്റെ അളവ് നെഗറ്റീവായി മാറും. ഇതിലൊരു 25% കുട്ടികൾക്ക് പിന്നീട് ഈ രോഗം വരാനുള്ള സാധ്യത തീരെയില്ല. 50 മുതൽ 75% വരെയുള്ള കുട്ടികൾക്ക് വീണ്ടും കുട്ടിക്കാലത്ത് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. സ്റ്റിറോയിഡ് മരുന്നുകളോട് പ്രതികരിക്കാത്ത കുട്ടികൾക്ക്, അതായത് 4 മുതൽ 6 ആഴ്ച വരെയും സ്റ്റിറോയിഡ് എടുത്തിട്ടും യൂറിനിൽ ആൽബുമിൻ്റെ അംശം കാണുന്ന കുട്ടികളെ നമ്മൾ സ്റ്റിറോയിഡ് റെസിസ്റ്റൻറ്റ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. അതായത് സ്റ്റിറോയിഡിനോട് പ്രതികരിക്കാത്ത നെഫ്രോട്ടിക് സിൻഡ്രോം. അത്തരം കുട്ടികളിൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ എടുക്കേണ്ടതായി വരും. സ്റ്റിറോയിഡിന് പ്രതികരിക്കാത്ത കുട്ടികൾക്ക്, അതുപോലെ തന്നെ 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വളരെ മുതിർന്ന കുട്ടികൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോമായി വന്നാൽ നമ്മൾ റീനൽ ബയോപ്സി ആവശ്യപ്പെടാറുണ്ട്. മരുന്ന് കൂടാതെ രോഗം ഉള്ള കാലയളവിൽ ചില ഭക്ഷണ നിയന്ത്രണവും ആവശ്യമായി വരും. ഒന്നാമതായി അമിതമായി ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഉപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് അച്ചാർ, പപ്പടം, ബേക്കറി വിഭവങ്ങൾ തുടങ്ങിയവ രോഗമുള്ള സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കണം. നീരുള്ള സമയങ്ങളിൽ വെള്ളം കുടിക്കുന്നതിലും നിയന്ത്രണം അത്യാവശ്യമാണ്. അതിനാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെയും ഒഴിക്കുന്ന മൂത്രത്തിൻ്റെയും അളവ് കൃത്യമായി കുറച്ചു വയ്ക്കേണ്ടതാണ്. ഇമ്മ്യൂണൈസേഷൻ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുള്ള കുട്ടികൾ സ്റ്റിറോയിഡ് ചികിത്സയ്ക്ക് ശേഷം അത് പുനരാരംഭിക്കാവുന്നതാണ്. ശുദ്ധജലം കുടിക്കാനും പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ശ്വാസകോശ അണുബാധയും അതുപോലെ ഡയറിയുമാണ് പലപ്പോഴും നെഫ്രോട്ടിക് സിൻഡ്രോം വീണ്ടെടുക്കാൻ, അതായത് നെഫ്രോട്ടിക് സിൻഡ്രോം റിലാപ്സ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാനും കാരണം. നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികൾ എമർജൻസിയായി ഹോസ്പിറ്റലിൽ എത്തേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ, 1, കഠിനമായ വയറുവേദന, പനി, വയറിളക്കം, വളരെ പെട്ടെന്ന് തന്നെ ഭാരം കൂടുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ചുമ, തലവേദന, അതല്ലെങ്കിൽ ചിക്കൻ പോക്സ്, മീസിൽസ് തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള കുട്ടികൾ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികൾ കണ്ടുവരുന്നൊരു വൃക്കരോഗമാണ്. ഭൂരിഭാഗം കേസുകളിലും അത് ഒരു സ്ഥായിയായ വൃക്കസ്തംഭനത്തിലേക്ക് പോകുന്നില്ല. തുടക്കത്തിലെയുള്ള തിരിച്ചറിയലും മരുന്നുകളോടുള്ള പ്രതികരണവും രോഗനിയന്ത്രണത്തിനും ദീർഘകാല ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായകമായ ഘടകങ്ങളാണ്.
1: നെഫ്രോട്ടിക് സിൻഡ്രോം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജിഷ്ണു

0: വേണുമോഹൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
2: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കോഹിനൂർ, വിജയ് യേശുദാസ് പാടിയ ഗാനം, രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഓരോ തുള്ളി വെള്ളവും ഭാവി തലമുറകളുടെ ഏറ്റവും വലിയ സ്വത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. കിണറിന്റെയും കുളത്തിന്റെയും സംരക്ഷണം നാം ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഓരോരുത്തരും ഓരോ മരം നട്ടുപിടിപ്പിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഗണേശോത്സവ കാലത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾക്കു പകരം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ

ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ച് ലളിതമായി വിശദീകരിച്ച സ്കൂളിലെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ ജനപ്രിയമാക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് സൌജന്യ ടിക്കറ്റ് കൊടുത്താൽ കെഎസ്ആർടിസി ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കെഎസ്ആർടിസിയുടെ പദ്ധതിയല്ല, ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാനില്ലാത്തതിനാൽ വഖഫ് ബോർഡ് പി എം ശ്രീ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇരു വിഷയങ്ങളിലും നടപടി തുടങ്ങിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുമ്പോഴാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മലപ്പുറം കുറ്റിപ്പുറത്ത് കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി ചെറുവാടിയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി അനാഹത് സിംഗിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. അനാഹത്തിന്റെ വിജയം അവിശ്വസനീയമായ നേട്ടമാണെന്നും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. പരിപാടിയിൽ ആദ്യം എഴുപുന്ന തരകൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാക്കനാട് നിന്നും അനു.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
4: ചിത്രം വർണ്ണപ്പകിട്ട് എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് കല്ലൂർ നിന്നും രജിത്, രോഹിത്, റോഷൻ, രഞ്ജിത്ത് എന്നീ ശ്രോതാക്കളാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം ബാലേട്ടൻ മോഹൻലാലും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് പെരുകാവ് നിന്നും ഗായത്രി, മഞ്ജു, ഗോപിക എന്നീ ശ്രോതാക്കളാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ചിത്രം ആ രാത്രി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ഓലത്താനിയിൽ നിന്നും അശോക് കുമാർ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറ, ശ്രേയ ജയദി പാടിയ ഗാനം ആവശ്യപ്പെട്ടത് നെയ്യാറ്റിങ്കരിൽ നിന്നും ആദികേഷ്. രചന സന്തോഷ് വർമ്മ, സംഗീതം M. ജയചന്ദ്രൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം കിലികിൽ പമ്പരം. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് പകൽക്കുറിയിൽ നിന്നും രാധാകൃഷ്ണൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം SP വെങ്കടേഷ്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം പ്രണയവർണ്ണങ്ങൾ സുജാത പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് മൂങ്ങോട് നിന്നും ഷീജ. രചന സച്ചിദാനന്ദൻ പുഴങ്കര്, സംഗീതം വിദ്യാസാഗർ.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ചിത്രം ദേശാടന കിളി കരയാറില്ല. ചിത്രപാടിയ ഗാനം ആവശ്യപ്പെട്ടത് എട്ടാങ്കല്ല് കിഴക്കേലായിൽ നിന്ന് ശാലിനി, പ്രണവ് കൃഷ്ണൻ, പ്രത്യൂഷ് കൃഷ്ണൻ, നിക്കോ എന്നീ ശ്രോതാക്കളാണ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ചിത്രം കക്ക യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് വെള്ളയമ്പലത്ത് നിന്നും ലക്ഷ്മി. രചന പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്നും ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കശ്മീരിൽ പുല്ലും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വഗു എന്ന പായയുടെ ഉപയോഗവും പ്രചാരണവും വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി. പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുമ്പോൾ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കണമെന്ന് നരേന്ദ്രമോദി. രാജ്യത്തെ ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. വിജിലൻസ് കമാൻഡോസ് ഇനിഷ്യേറ്റീവ് പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് അടുത്ത ബുധനാഴ്ച രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രോജക്ട് സീറോ

യുടെ ഭാഗമായി വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. വാഗമണിലെ കൈയേറ്റം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഒഴിപ്പിക്കലിനെതിരെ ആരും രംഗത്ത് വന്നില്ലെന്നും കൈയേറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു.

യുടെ ഭാഗമായി വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. വാഗമണിലെ കൈയേറ്റം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഒഴിപ്പിക്കലിനെതിരെ ആരും രംഗത്ത് വന്നില്ലെന്നും കൈയേറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പം

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കോരിത്തെരിച്ച നാൾ, യേശുദാസ് പാടിയ ഗാനം, രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം M.K. അർജുനൻ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ചിത്രം ഓളങ്ങൾ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന ഓ എൻ വി കുറുപ്പ്. സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ലംഹേ.

ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ഓമന സ്വപ്നങ്ങൾ. രചന ഏഴാചേരി രാമചന്ദ്രൻ, സംഗീതം കുമരകം രാജപ്പൻ.

0: യേശുദാസ് പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം ഷാജഹാൻ, ഉണ്ണിമേനോൻ പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം തേരി. ഹരിഹരൻ, സൈന്ദവി, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയ ഗാനം.

ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9495569321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം തമിഴ് ശെൽവൻ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ചിത്രം താജ്മഹൽ, ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്.

0: കൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണസംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്താണ് എന്നർത്ഥം. പക്ഷേ എന്നിരുന്നാലും ന്യൂമോണിയയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റെയറായിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ലേ, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷേ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്ന് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് വ്യക്തികളിൽ, ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ചില അവസരങ്ങളിൽ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ലക്ഷണങ്ങൾ പൊതുവേ ഞാൻ അതിൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിൻ്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ, ഇപ്പൊ COPD, പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി. പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ, HIV/AIDS പോലെയുള്ളത്. പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസംമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്വസന അറകളിലാണ് ഈ നേരി കെട്ടുന്നത്. സ്വാഭാവികമായിട്ടും ശ്വാസംമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ ബി സിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്.

0: സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികൾ പലപ്പോഴും ശ്വാസം മുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഉദാഹരണത്തിന് ലീജിയോണുള്ള ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്കും വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്, പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസിസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പൊ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്, വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു അതുണ്ടാക്കിയിരുന്നു. COVID-19 ന്യൂമോണിയ അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ, ശ്വാസം മുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല പലപ്പോഴും കോണ്ടാക്ട് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ളൂ കോഫ് എറ്റിക്വറ്റ്. അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയർമിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു, നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്, നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറ്.

0: എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമെയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ ഫ്ലൂ വാക്സിൻ എടുത്ത് തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.
4: ഗാനാമൃതം. ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടില്ലാത്തവരായി ആരെങ്കിലുമുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഒരു മിന്നൽ വെളിച്ചം പോലെയെങ്കിലും പ്രണയത്തിന്റെ പ്രകാശം കടന്നു പോകാത്ത എത്ര മനസ്സുകളുണ്ടാകും. ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. ദിവ്യമായ പ്രണയം കൊട്ടാരത്തിലും കുടിലും ജനിച്ചിട്ടുണ്ട്. വലിപ്പച്ചെറുപ്പങ്ങളുടെ മാനദണ്ഡങ്ങളെ തച്ചുടച്ചിട്ടുണ്ട്. ജാതിമതങ്ങളുടെ അതിർവരമ്പുകളെപ്പോലും തകർത്തെറിഞ്ഞുകൊണ്ട് പ്രണയസാഫല്യം നേടിയവർ ഒട്ടനവധിയുണ്ട്.

നമ്മുടെ മനസ്സാണ് പ്രണയത്തിനാധാരം. മനസ്സിന്റെ അമൂല്യ വികാരമായ പ്രണയം പിന്നീട് ഹൃദയത്തിന്റെ ഭാഷയായി പലരുടെയും തൂലികയിൽ പിറന്നു വീഴുമ്പോൾ അതിൽ നിന്ന് പരസ്പരം അവർ വായിച്ചെടുക്കും. നീ എന്റേതാണ്, എന്റേത് മാത്രം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനസ്സിന്റെ മധുരമുള്ള വികാരമായി പ്രണയത്തെ പലരും വാഴ്ത്തിയിട്ടുണ്ട്.

ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രണയങ്ങൾ തളരിട്ടത് ക്യാമ്പസിന്റെ വിരിമാറിലാണ്. കലാലയ മുറ്റങ്ങളെ പോലും പ്രണയത്തിന്റെ പറുദീസകളാക്കി മാറ്റിയ കമിതാക്കൾ കാലത്തിന് പോലും മായ്ക്കാനാകാത്ത നിത്യകാഴ്ചയാണ്. അവരുടെ പ്രണയവികാരങ്ങളിൽ മരച്ചില്ലകൾ തണൽ വിരിച്ചു. ഇതളൂർന്നു വീഴുന്ന പൂക്കൾ കൊണ്ട് അവർ മംഗളങ്ങൾ അരുളി. ഇലകളിലെ മഞ്ഞുകണങ്ങൾ ആ പ്രണയത്തെ കുളിരണിയിപ്പിച്ചു. വർഷങ്ങൾ പിന്നിടുമ്പോൾ അവയിൽ ചിലത് ക്യാമ്പസിന് പുറത്തെ വിജയഗാഥകളായി മാറിയപ്പോൾ മറ്റു ചില പ്രണയങ്ങൾ ക്യാമ്പസിലെ മരത്തണലുകളിലെ നനുത്ത ഓർമ്മയായി ഇന്ന് നിലനിൽക്കുന്നു.

അമ്പലനടകളിലും അരയാൾത്തറകളിലും പ്രണയം പൂവിട്ടിരുന്നു. ഇവിടെ ഭക്തിയുടെ മന്ത്രങ്ങൾ പ്രണയമന്ത്രങ്ങളായി തീർന്നു. പരിശുദ്ധ പ്രണയത്തിന്റെ പവിത്രത അമ്പലച്ചുവരിലെ അണയാത്ത ദീപങ്ങളായി പ്രകാശിച്ചു. കാവിലെ കൽവിളക്കിൽ പ്രണയസാഫല്യത്തിനായി അവർ പരസ്പരം നെയ്വിളക്കുകൾ തെളിയിച്ചു. പ്രദക്ഷിണ വീഥികളിൽ പ്രണയം പങ്കുവച്ച് അവരൊപ്പം നടന്നു.

0: First in history, East Fort Arafah Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫാ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: സാങ്കേതിക വിദ്യയുടെ കടന്നുവരവിൽ പ്രണയത്തിന് വേഗത വർദ്ധിച്ചു. സെൽഫോണിന്റെ കടന്നുവരവിലൂടെ പ്രണയത്തിന് കൂടുതൽ സ്വകാര്യതയും കൈവന്നു. മൊബൈൽ സന്ദേശങ്ങളിലൂടെയും ചാറ്റിംഗിലൂടെയും പ്രണയം തഴച്ചു വളരാൻ തുടങ്ങി. മനസ്സിന്റെ ഭാഷയായ പ്രണയവികാരങ്ങൾ കൈവിരലുകൾ കൊണ്ട് പ്രണയമന്ത്രങ്ങൾ എഴുതി. ഇൻബോക്സുകൾ പ്രണയവികാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. പ്രണയം നിശബ്ദമായി തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ടിരുന്നു.

നാട്ടുവഴികളും പ്രണയത്തിന്റെ പർദീസകളായി മാറിയിട്ടുണ്ട്. നാട്ടുവഴികളിലെ നിത്യേനയുള്ള കണ്ടുമുട്ടലുകൾ പലതും പ്രണയത്തിൽ കലാശിച്ചു. നനുത്ത മഴയത്ത് ഒരു കുടക്കിഴി പരസ്പരം പ്രണയം പങ്കുവച്ചതും കാറ്റത്തിളകിയാടിയ അവളുടെ ഈറൻമുടികൾ അവന്റെ മുഖത്ത് മെല്ലെ തലോടിയതും നാട്ടുവഴികളിലെ ചെളിമൺ പാതയിൽ അറിയാതെയൊന്ന് കാലിടറിയപ്പോൾ അവന്റെ മനസ്സിളക്കിയതും ഇന്നലകളിൽ എന്ന പോലെ അവർ അടുത്തറിഞ്ഞു.

പ്രണയത്തിന് പലപ്പോഴും ഒരു പൂവിന്റെ പരിശുദ്ധിയാണ്. പൂന്തോട്ടങ്ങളിലും നിരവധി പ്രണയങ്ങൾ പൂത്തുലഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പൂക്കാലം ഒരു പ്രണയവസന്തമായി മാറുന്നു. ഇവിടെ അനുരാഗിണിയുടെ മനസ്സിൽ തീർക്കുന്ന പ്രണയവികാരങ്ങൾക്ക് പകരം നൽകാൻ അവൻ കരുതിയത് പ്രണയത്തിന്റെ പ്രതീകമായ ചുവന്ന റോസാപ്പൂക്കളാണ്.

പുരാണങ്ങളിൽ പ്രണയം പൂവിട്ടത് നദീതീരങ്ങളിലാണ്. യുഗങ്ങൾക്ക് മുൻപ് ആത്മാർത്ഥ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച നദീതീരമാണ് കാളിന്ദി. കൃഷ്ണനും രാധയും ഗോപികമാരും ചേർന്ന വൃന്ദാവനം പലപ്പോഴും രാഗസാന്ദ്രമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനും ഗോപികമാരും ചേർന്ന് പ്രണയത്തിന്റെ പുത്തൻ നാമ്പുകൾ വിളയിച്ചെടുത്ത കാളിന്ദി തീരം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കാർഷിക സമൃദ്ധി വിളയിച്ചെടുത്ത പാടങ്ങളിലും പ്രണയങ്ങൾ പൂത്തു വിരിഞ്ഞിട്ടുണ്ട്. മുന്തിരിത്തോപ്പുകളും തേയിലത്തോട്ടങ്ങളും കരിമ്പിൻ പാടങ്ങളും പ്രണയത്തിന്റെ നിത്യവസന്തങ്ങൾ തീർത്തു. പരസ്പരം തേയിലക്കൊഴുന്നുകൾ നുള്ളിയെറിഞ്ഞും മുന്തിരിത്തോപ്പുകളിലെ മധുരം നുണഞ്ഞും പ്രണയിതാക്കൾ ഇവിടെ ഒരു പുതുവസന്തം തീർത്തു.

ഒളിവ് ജീവിതങ്ങൾക്കിടയിൽ പോലും പ്രണയം വിപ്ലവ ജ്വാലയായി തളിർത്തിട്ടുണ്ട്. അഗ്രഹാരങ്ങളിലെ അകത്തളങ്ങളിൽ പ്രണയം പലപ്പോഴും വിപ്ലവമായി ജ്വലിച്ചു നിന്നിട്ടുണ്ട്. വിപ്ലവ പോരാട്ടങ്ങളിലെ നായകനും നായികയും അഗ്രഹാരങ്ങളിലെ പ്രണയത്തിന്റെ വെൺപ്രാവുകളായി മാറി. തീപാറുന്ന മുദ്രാവാക്യങ്ങൾ പോലും പലപ്പോഴും പ്രണയമന്ത്രങ്ങളായി മാറിയിട്ടുണ്ട്.

0: ലോകമുള്ള കാലത്തോളം പ്രണയം ഇവിടെ നിലനിൽക്കും. ജീവിതത്തിന്റെ മടക്കയാത്രയിൽ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രണയങ്ങൾ തളിരിട്ട ഇടങ്ങളിൽ വീണ്ടും മറ്റൊരു പ്രണയത്തിന്റെ പുതുനാമ്പുകൾ വിരിയുന്നത് കാണാം. പ്രണയം തളിരിട്ട ഇടങ്ങളിലൂടെ കടന്നുപോയ ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു.
1: ഗാനാമൃതം.

0: സുമാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ഇനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം ആകാശഗംഗ. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എം 101.9. സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വികസിത വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരംഗ ക്യാമ്പയിനിൽ ഏവരും പങ്കുചേരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്തെ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് വീണ്ടെടുക്കാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കാക്കനാട് എൻജിഒ കോട്ടേഴ്സ് ജംഗ്ഷനിൽ ഇന്നും പുലർച്ചെ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രികരായ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സാരമായി പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടം സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി സി പി ജോൺ. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനും വീണ്ടെടുക്കലിനും കണ്ടൽ വനങ്ങൾക്ക് കഴിയുമെന്നും പുഴയോരങ്ങളിൽ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്നും മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ്. രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടണമെന്ന് നിർദ്ദേശം. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഹരാരയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയത് ചിത്രം ചെപ്പ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട്, മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഓശാന എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയതാണ്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം മെജോ ജോസഫ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയത് ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഗാനത്തിന്റെ വരികൾ ബിജു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

ചലച്ചിത്രഗാനങ്ങളുടെ അടുത്ത ഗാനം മങ്കമ്പ ഗോപാലകൃഷ്ണൻ ദേവരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സോക്രട്ടീസ്.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സൂരജ് സന്തോഷും പാടിയതാണ്. രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
2: ഗിരീഷ് പുത്തഞ്ഞരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം വർണ്ണപ്പകിട്ട്.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

0: ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ചലച്ചിത്ര ഗാനങ്ങളുടെ അടുത്ത ഗാനം കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പാമരം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അടുത്ത ഗാനം സുജാത പാടിയത്. ഗിരീഷ് പുതഞ്ഞരുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രം നരസിംഹം.

അടുത്ത ഗാനം കൂടെ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയുടെ സുപ്രധാന ഉറവിടമാണ് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബിൽ അവതരിപ്പിക്കും. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നെയ്ത്തുകാരെ ആദരിക്കണമെന്നും വോക്കൽ ഫോർ ലോക്കൽ മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. തിരുവനന്തപുരത്തെ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലെ പോരായ്മകൾ പരിഹരിച്ച് വീണ്ടെടുക്കാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ റോഡിൽ വെട്ടിക്കൊന്നു. ചമ്പകട സ്വദേശി വിശാഖിനെയാണ് അയൽവാസിയായ പ്രദീപ് കൊലപ്പെടുത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടം സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചതായി ഗതാഗതമന്ത്രി CP ജോൺ. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഹരാരയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. കോമൺവെൽത്ത് ഗെയിംസ് 60 കിലോഗ്രാം ഭാരദ്വഹന വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളിമെഡൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20 അധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മൻ കി ബാത്തിനെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും വിളകളിൽ

സംയോജിത രോഗനിയന്ത്രണം ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 11:00 നടത്തിയ മൻ കി ബാത് പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധയിൽ ഗോമതി ചിദംബരം അവതരിപ്പിച്ച വീണ കച്ചേരി. 10:30 നിശ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി എന്ന കവിത, ആലാപനം ഡോക്ടർ ബി അരുന്ധതി. അധ്യാത്മ രാമായണ പാരായണം 11-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്, ഉദയഗീതം പി ജാനകി, കെ ശ്രീദേവി എന്നിവർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ, ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ 7:15 ആരണ്യകം ആയുരാരോഗ്യം ചരിത്രത്തിലിന്ന്, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 91-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം. 1961 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12 മുതൽ 11 മണി വരെ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു 1 ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:00 ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാരയിൽ ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:20 ഏകധാര. 2:20 ഹലോ ഡോക്ടർ, ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജാക്കലിൻ എസ് എൽ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ.

2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 റേഡിയോ ഹരിത സ്പോൺസേഡ് പരിപാടി, 4:00 പിട്ടാര ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 11-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 സംഗീത സുധ, 10:30 നിശാസിറപ്പി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. അഭയ് ജോധ്പുകറും അന്വേഷയും പാടിയത് ചിത്രം സോളമന്റെ തേനീച്ചകൾ. വിനായക് ശശികുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.
1: ധാധിന്നാകത്തിരക്കിട്ട് ധാധന്നാ ത്രികൃതേ ധിന്ന ധാധാ ഗെന്ന ധിൻ ധിൻ ധിന്നാ ധിൻ ധിന്നാ ത്രികൃതേ ചെടിക്കിട്ട് ധാധാ ധിന്നാക്കാ ധാധാ ധിന്നാ ത്രികൃതാ ത്രികൃതീ ത്രികൃതാ ധാധാ ധിന്നാ ത്രികൃതാ ത്രികൃതീ ത്രികൃതാ തടി ധാ ഗെന്ന ധിന്നാ തടി ധാ ഗെന്ന ധാ ധാ ധാ ധിന്നാ ധാ.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഷിയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാരിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിരോശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ദി സിറ്റി. രചന ബിച്ചു തിരുമല.

0: ആകാശവാണി അനന്തപുരി FM. സമയം 6:20.
1: രാമായണ പാരായണം 10-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ K. ഓമനക്കുട്ടി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താംപുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് കാർഗിൽ വിജയ് ദിവസ് ഹൈ. യേ ദിൻ ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. യേ ദിൻ ഹമേ അപ്നേ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുഷ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരേ സൈനികോ കേ സാമനേ ഥി. ലേക്കിൻ ഉൻകാ ഹൗസല ഹര് ചുനൌതി സേ ബഡാ ഥാ.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുഷ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു.

0: ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിയോവിൽ പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ പി വി സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहां के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है.
0: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1-ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാകെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്ത് പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27-ാം വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും

0: പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
1: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
0: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2nd മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3rd മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ 3rd T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കാർഗിൽ വിജയ് ദിവസായ ഇന്ന് ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
2: കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വൺ റൈഡ് വൺ നേഷൻ വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ശൌര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ന് രാജ്യത്ത് സൈനികരുടെ ധൈര്യത്തോടൊപ്പം സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് 75%ത്തിലധികം തദ്ദേശീയ ഉൽപ്പാദനം ഉറപ്പാക്കി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രതീകമായി നാവികസേനയുടെ ഭാഗമായതായി അറിയിച്ചു. DRDO, പിനാക് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മഴവെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ഇന്ന് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. July 4 രാജ്യത്തുടനീളം ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനിലൂടെ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, മരം നടീൽ എന്നിവയ്ക്ക് പുതുജീവൻ നൽകുന്നു.
3: സീതാ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പുരാനെ ജലസ്രോതോ പുനർജീവൻ.

0: वृक्षारोपण को नई गति दी जा रही। मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है।
1: നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാൻ പങ്കാളികളാവാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. യു കെയിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശ്രീ മോദി കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം എന്നിവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സ്കൂൾ അധ്യാപകനായ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംസ്കൃതം ക്ലബ്ബായ അക്ഷരകംതുകയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, സംസ്കൃത ഭാഷയെ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്ന ഈ രീതി പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അറിയിച്ചു. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളതായി എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
1: സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം ഒന്നിന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ അഹമ്മദാബാദിൽ ഒരു മണിക്കൂറിനുള്ളിൽ 350,000 തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ട വിഷയവും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമായ കാടുകളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ കാരണം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗിർ വനങ്ങളിൽ കൂടുകൂട്ടാൻ തുടങ്ങിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇറക്കുമതി ചെയ്ത വിഗ്രഹങ്ങളോ ഒഴിവാക്കി മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ പ്രകൃതിയോടുള്ള ആരാധനയുടെ ഭാഗമാകാൻ എല്ലാവരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है, कुछ लोग केरलम की पारंपरिक കസാവു കലാക്കോ സംരക്ഷിത് കർ

0: പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ചു വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും പ്രതിച്ഛായയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ടെന്ന് വ്യക്തമാക്കി. ചിലർ പോച്ചമ്പള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായതായും കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ച് 8,000 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൌശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി, കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കലാമെന്നും അനുസ്മരിച്ചു. ഈ ആഴ്ച ഗുരുപൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും മുതിർന്നവർക്കും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീര വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ടു കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ഹർ ഘർ തിരംഗ അഭിയാൻ പൂരെ ഉത്സാഹ തിരംഗ ഫഹരാനാ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGOV പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.
3: വയലും വേടും.

0: വിവേകമാണ് യഥാർത്ഥ അറിവ്. അറിവ് നിങ്ങളെ പ്രശസ്തനാക്കും, എന്നാൽ വിവേകം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലല്ല, മറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ വിവേകത്തോടെ പ്രയോഗിക്കുന്നതിലാണ് ഒരാളുടെ മഹത്വം കുടികൊള്ളുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. അത്യുത്സാഹത്തോടെയല്ലേ ഓരോ കൃഷിയും നാം ചെയ്യുന്നത്. ചെടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴോ പൂവിടുമ്പോഴോ ഒക്കെ കീടങ്ങളും മറ്റും വന്ന് എല്ലാം നശിപ്പിക്കാറില്ലേ? നാം വിത്തിൽ നിന്ന് തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങേണ്ടതാണ്. ചെടികളിലും അത് അനുവർത്തിക്കേണ്ടതാണ്. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പമുള്ളത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ

0: അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്ന് തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: അപ്പൊ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
0: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മാഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്താണ് സംശയങ്ങൾ?
2: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുണ്ടോ മേഡം?
0: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും നന്നായി.
2: ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി ഉണങ്ങി നിൽക്കുകയാണ്.
0: ഉണങ്ങി പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പു വരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മാഡം. മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്നു, ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മേഡം ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
0: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗ നിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പലതരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷി കാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് മാത്രം, എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല. അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: സിസ്റ്റമാറ്റിക്,
0: തീർച്ചയായിട്ടും നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ ടെറസിന്റെ മുകളില് കുറേ ഡ്രാഗൺ ചെടി ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്. പിന്നെ അത് കരിഞ്ഞൊരവസരോട്ടൊക്കെ മാറും.
0: ഇത് കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻക്കർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും, പക്ഷെ അത് പിന്നെ കൂടിക്കൂടി ബാക്കി ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല, തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റ് സ്ഥലങ്ങളിലോട്ട് അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിലും ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകുന്നതായിട്ട് കാണുന്നു.
3: രോഗം ബാധിക്കാത്തതിനും തേക്കണോ?
0: അല്ല, അതിന് വേണ്ട. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള

0: ഇത് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകളും മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
1: ഓക്കെ സർ, വിളിച്ചതിന് വളരെ നന്ദി. ഡ്രാഗൺ ഫ്രൂട്ട് മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്.
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചെറിയ ചെറിയ കുത്തുകളും മുകളിൽ നോക്കുമ്പോൾ ഈ കാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
1: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷേ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പം തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാർ പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
1: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി
0: പുതിയ തലമുറ
1: കുമിൾനാശിനിയാണ്.
0: അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുണ്ട്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: കാഞ്ഞിരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണേ.
1: ഹാ, ആരാണ്, പേര് പറയാം?
2: സുധാകരൻ.
1: ആ, പറഞ്ഞോളൂ സുധാകരൻജി.
2: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. എല്ലാ ചെടികളും ഉണ്ട്, പക്ഷെ ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്, അതോടൊപ്പം ഈ മുഞ്ഞയും കായ്ച്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞു
0: തരാം. കായ്ച്ച വഴുതന കത്തിരിയിൽ വരാറില്ല. ഇപ്പൊ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ ആണെന്നതാണോ സാർ ഉദ്ദേശിച്ചത്? വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
2: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ ഇത് അത് ഞാൻ സോഡിയം പിന്നെ കഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
0: അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത് കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്. അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിനെ നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിനെ നിയന്ത്രിക്കുന്നതാണ്. ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല, പക്ഷേ കീടത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. അപ്പം വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള

0: കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണമല്ലോ. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
1: ഓക്കെ സാർ, താങ്ക് യു. ചെടികളിൽ നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള അത്തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാം. അപ്പോൾ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
1: മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ വാഴയുടെ കാര്യം പറയാനാണ്
1: ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
2: വിജയലക്ഷ്മി. വാഴ മറ്റും വളർന്നു വന്നു കഴിഞ്ഞ് കൊലച്ചാറാവും, കൊല കൂമ്പാകുന്നില്ല, അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പോൾ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെ കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കാണുക. ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത് പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത് പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തട വരെ എത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3-5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് ആകട്ടെ, ഇപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കുക.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത്
1: അതും
0: പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പം അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കും.

0: ഇത് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
1: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ, ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര നെല്ലിക്ക. എന്റെ പേര് മാവേല തിരുത്തനകമ്മ.
1: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് രണ്ട് ഗ്രോബായി, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് തഴച്ചു വളർന്നു പൂത്തു. ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂത്തി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ മുറ്റാക്കാവുക.
0: പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്തെന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറ്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ, ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരും, പുതുതായിട്ട് പൂ ഇടുകയും ചെയ്യും. ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പൊ അത് ഇതിനകത്ത് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
0: അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത് ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മൾ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്, അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെയുള്ള
0: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്ട് ചെയ്യാതിരിക്കാനും ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ആദ്യഘട്ട പ്രതിരോധം നമ്മൾ അവിടെ
0: ഒരു അത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
3: ചെടികളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ 9387813940. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്.

0: ഉത്തരം ജൂൺ 1. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ എല്ലാ വർഷവും ജൂൺ 1 ലോക ക്ഷീരദിനമായി കൊണ്ടാടുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പതിഞ്ഞരുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പാളയം.

0: അറിയിപ്പ്: റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം, പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31 ആണ്. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharathi.gov.in/NIPP, akashavani.gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
0: ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496 5963321. ഓർക്കുക,

0: ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: എം കീരവാണിയുടെ സംഗീതത്തിൽ വിജയ് യേശുദാസും സൈനോരയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം ബാഹുബലി.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: എഴുന്നള്ളത്ത് ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഗാനരചന കൈതപ്രം, സംഗീതം ഔസിപ്പച്ചൻ. തൂവൽ സ്പർശം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം.

IS കൊണ്ടൂറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. യേശുദാസും സുജാതയും പാടിയത് ചിത്രം മേലെ പറമ്പിൽ ആൺവീട്.

ബാലു കിരിയത്തിൻ്റെ വരികൾക്ക് സ്വന്തം സംഗീതം നൽകി രവീന്ദ്രനും കൂടെ യേശുദാസും എസ് ജാനകിയും പാടിയതാ ചിത്രം എങ്ങനെയുണ്ടാശാനേ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ

ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ July 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്വെല്ലിന്റെയോ ഉത്തരവാദിത്തം

നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി പി വി സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായികരംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവസഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തുനിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും.

ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിൻ്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിൻ്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എൻ്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിൻ്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിൻ്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാടജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന്

0: കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരീ സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും

ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ

0: ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി മൈ GOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സിത്താരയും സുദീപ് കുമാറും പാടിയത് ചിത്രം മിസ്റ്റർ ഫ്രോഡ്.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുതഞ്ഞേരി, ചിത്രം ആറാം തമ്പുരാൻ. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 8:45. ഇപ്പോൾ സ്പോൺസർ ചെയ്ത പരിപാടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്.
2: We bring you a talk on environmental justice, public participation and legal remedies by Shubhrajit Goswami, Program Officer, Center for Science and Environment, and Smita Harshal Salve, Senior Legal Consultant,

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ഗോമതി ചിദംബരത്തിന്റെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം നാഞ്ചിൽ AR അരുൾ. മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം വാദാപി ഗണപതിം ഭജേഹം എന്ന കൃതി കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഗോമതി ചിദംബരത്തിന്റെ വീണക്കച്ചേരി. നാഞ്ചിൽ AR അരുൾ മൃദംഗം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഇപ്പോൾ നിശ സുരഭി. മനസ്സിൽ മധുരം മുറുന്ന നിത്യഹരിത ഗാനങ്ങൾ. ഇന്ന് നിശ സുരഭിയുമായി സജീവ് മൈലാപ്പള്ളി. ആദ്യ ഗാനം കേൾക്കാം. യേശുദാസും സംഘവും പാടിയത് ചിത്രം വനദേവത. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം സീമന്തപുത്രൻ.

കന്യാദാനം എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയത്, ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

മനസ്സിൽ മധുരമുറുന്ന നിത്യഹരിത ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം റൌഡി രാജമ്മ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മൂഢം വ്യസനിനം ലുബ്ധം, അപ്രഗൽഭം ഭയാകുലം, ക്രൂരമന്യായ കർത്താരം, ന ആധിപത്യെ നിയോജയേ. മൂഢൻ, അലസൻ, അത്യാഗ്രഹി, ഭയശീലൻ, ക്രൂരൻ, ന്യായഹീനൻ എന്നിവരെ അധികാരം കൈയാളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ നൽകുന്ന ആശയം. സ്ഥാപനങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കരുത്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരേകദേശ ജ്ഞാനം ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നു. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് അനുഭവജ്ഞാനത്തെ ആസ്പദമാക്കി പണ്ടുള്ളവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരാളെ പരീക്ഷിക്കണമോ എങ്കിൽ അയാൾക്ക് പണം അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊരു ചിന്തകൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അധികാരം കയ്യിൽ കിട്ടിയാൽ സമചിത്തന്മാർ പോലും ഉലയും, അധികാരം മനുഷ്യനെ മതിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യും. നിലമറക്കുവാനും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ വിസ്മരിക്കുവാനും അവനെ പ്രേരിപ്പിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിൽ ആരെയാണ്, എങ്ങനെയുള്ളവരെയാണ് അധികാരത്തിൽ ഏറ്റേണ്ടതെന്ന് നാം 100 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അധികാരം ഏറ്റെടുക്കുന്നവരുടെ കൈകളിലാണ് സ്ഥാപനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശ്രേയസ്സും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു. ഭരണത്തെക്കുറിച്ചോ ഭരണീയരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത മൂഢന്മാർക്ക് അധികാരം ഏറ്റെടുക്കാൻ യാതൊരു അർഹതയുമില്ല. അധികാരത്തിൻ്റെ ലഹരിയിൽ അലസതാ വിലസിതമായ ജീവിതം നയിക്കുന്നവരും പ്രവൃത്തി വിമുഖരുമായവർക്ക് അധികാരം നൽകാൻ പാടില്ല. അത്യാഗ്രഹികൾക്ക് അധികാരം നൽകുന്നത് അങ്ങേ അറ്റമാപൽക്കരമാണ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുകയായിരിക്കില്ലല്ലോ അവരുടെ ഉന്നം. കഴിവറ്റവന് അധികാരം നൽകുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വധർമ്മം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ ഒരു രംഗത്തും ശോഭിക്കയില്ലെന്ന് മാത്രമല്ല, ഒരു രംഗവും അയാളെക്കൊണ്ട് പ്രശോഭിതമാവുകയുമില്ല. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ലാത്ത ഭയശീലൻ അധികാരമേറ്റെടുക്കാൻ ഒട്ടും യോഗ്യനല്ല. ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയം അയാളെ നിശ്ചലനും പ്രവൃത്തിരഹിതനുമാക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോലും അയാൾ ഭയപ്പെടുകയും മടിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഭരണീയരോട് ക്രൂരത കാണിക്കുന്നയാളിനെ അധികാരമേൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദയയും ദാക്ഷിണ്യവും സഹതാപവുമാണ് ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. നിയമാധിഷ്ഠിതമായി നീതി

0: ന്യായവും പുലർത്തുന്നത് സ്വധർമ്മമാണെന്ന് ചിന്തിക്കുന്നവനാകണം ഭരണാധികാരി. അന്യായവും അഴിമതിയും ഒരിക്കലും അയാളുടെ പക്ഷത്ത് നിന്നുണ്ടാവരുത്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞതിന് വിപരീത സ്വഭാവക്കാരനാവണം അയാൾ. എങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അയാൾ കർമ്മനിരതനും നിസ്വാർത്ഥനും സമർത്ഥനും നിർഭയനും ദയാശീലനും ന്യായസ്ഥനും ആയിരിക്കണം. ലോകമെങ്ങുമുള്ള ഭരണാധിപന്മാരെ ഈ അളവുകോലുപയോഗിച്ച് നമുക്ക് അളക്കാനും വിലയിരുത്താനും കഴിയും. വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് ഭരണാധിപന്മാരെ നാം തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഈ അറിവ് നമുക്ക് പ്രയോജനപ്രദമായി തീരട്ടെ.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി FM കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.
2: വോ ഹമാരി ജിന്ദഗി ഹൈ ഫിലിം ഇൻഡസ്ട്രി മേ തോ യേ ജോ കഹതേ ഹൈ നാ ഇൻസിക്യോരിറ്റി യേ ബഹുത് സ്യാദാ ഹൈ. ഖൈർ ഏക് ബഡി ദിൽചസ്പ് ബാത് ഹൈ ജോ ജയന്ത് ജി ഷെയർ കർനാ ചാഹതേ ഹൈ. ക്യൂൻകി
3: മനീഷ ജി, അൽബേല ഫിലിം ഹിറ്റ് ഹുയി ഔർ തബ് വേ ജുഹൂ മേ ഏക് ബംഗ്ലേ മേ രഹാ കർതേ ഥേ. ഉസ്കേ ബാദ് ജോ ഫിലിമേ ഫ്ലോപ് ഹുയി ഉസ്കി വജഹ സേ ഉൻകേ ജീവൻ മേ ഫിർ സേ മുഫ്ലിസി ഛാ ഗയി ഔർ വോ ദുബാരാ വാപസ് ആയേ അപ്നേ ചാൾ മേ ദാദർ മേ ഏക് ചാൾ മേ രഹാ കർതേ ഥേ. മഗർ അൽബേല का जादू अब तक कायम था
2: जी.
3: और बात साल भर में एक बार जो गणेशोत्सव होता है उन दिनों की है कि गणपति उत्सव में विसर्जन के समय जो प्रोसेशन निकलता है तो वो शोभा यात्रा विसर्जन के लिए समुन्द्र की ओर जाती है तो इनके चाल के सामने से जाया करती और चाल के सामने उस यात्रा को रोक दिया जाता. भगवान दादा साहब बाहर आते और अलबेला के गीत पे डांस करते, सभी लोग उनके साथ मिलकर नाचते, खुशी से झूमते और फिर ये विसर्जन यात्रा समुन्द्र की ओर बढ़ जाती.